0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
3: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
4: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
3: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
5: ലുലു, where the world comes to shop.
3: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Hi everyone, this is Bharat here.
0: You're listening to
7: Radio Suno 91.7 KTKT.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Radio Suno. Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: Hi, I'm Dr. Salman.
3: എനിക്ക് അറിയാൻ താൻ വരുമെന്ന്.
4: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
2: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is your singer Rahul Nambiar.
4: Vasandamullai pole vandu.
3: You're listening to Radio Suno 91.7, Qatar's favorite radio station.
5: Favorite radio station.
3: Kettu kettu kootu koodam.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
1: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
1: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம் ரேடியோ சுனோ.
2: மார்னிங் சவாரியில் இனி கேட்காம் லுலு ஸ்மார்ட் ரோக்கின் புனப்பிரக்ஷேபணம்.
3: മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. വിശദമായി നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാനും അറിയാനും പോവുകയാണ്. റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന അതിഥി ഡോക്ടർ എൽ സി ഉമ്മൻ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ഡോക്ടർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
4: താങ്ക് യു.
3: ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും എത്രമാത്രം ശരിയാണ്?
4: അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒറ്റപ്പെടുന്നവർ സ്ട്രോങ് ആകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ സ്ട്രോങ് അല്ല, ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സോഷ്യൽ മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നല്ലേ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. അപ്പൊ ഒരു സാമൂഹ്യ ജീവിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹവുമായിട്ട് ഇഴകിച്ചേർന്ന് വേണം മുന്നോട്ട് പോകാൻ. അതാണ് മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ തലച്ചോറ് ആ തരത്തിൽ ഡിസൈൻ ചെയ്ത് വെക്കപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ ഇത്രയും ഒരു എല്ലാം വളരെ വേഗതയിൽ ഓടുന്നു, ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു, മനുഷ്യർ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി തീരെ ചുരുങ്ങി ഒരു ഗാഡ്ജറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഗാഡ്ജറ്റും എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിൽ നോക്കിയാൽ പോലും, ഒരു റെസ്റ്റോറന്റിൽ പോയാൽ പലപ്പോഴും താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാല് പേർ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയാൽ എല്ലാ ആ നാല് പേരും ആ സമയത്ത് പോലും അവനവന്റെ മൊബൈലിലേക്ക് കണ്ണുനട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അപ്പോ ഈ ഉൾവലിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് പോകുക, ഒറ്റപ്പെട്ടു പോകുക, അതൊരിക്കലും മാനസിക ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷെ ചില ആൾക്കാരുണ്ട് പ്രകൃതിയാലെ തന്നെ അവർ പണ്ട് മുതലേ ബേസിക്കലി ഉൾവലിഞ്ഞവരാണ്. അങ്ങനത്തെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഉള്ളവരുണ്ട്, ഇപ്പൊ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവര്. അവർ പൊതുവെ ബാക്കി ആരുമായിട്ടും വലിയൊരു ഇടപഴകൽ ഉണ്ടാകുന്ന ആൾക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ളവർ അവർ കംഫർട്ട് സോൺ ആയിരിക്കും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള എല്ലാ മനുഷ്യർക്കും ഒറ്റപ്പെടലിന്റെ അവസ്ഥ അത് ഒട്ടും ഹെൽത്തി അല്ല, മാനസിക ആരോഗ്യത്തിന് അതൊട്ടും ഹെൽത്തി അല്ല.
3: ഓക്കെ, മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും, അയാളുടെ രീതികൾ എന്തായിരിക്കും?
4: ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ, അപ്പൊ മാനസിക ആരോഗ്യം നല്ലതാണ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വൈകാരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മള് ഒരു വെൽബീയിങ് അവസ്ഥയിലേക്ക്, ഒരു സുസ്ഥിര അവസ്ഥയിലേക്ക്, സുസ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പോ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു ആരോഗ്യ ഘടന ശരിയാവണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നിർണയിക്കപ്പെടുന്നത് നമുക്ക് ബേസിക്കലി ഉള്ള ഈ വൈകാരിക അല്ലെങ്കിൽ മാനസിക സാമൂഹ്യ ആരോഗ്യം എത്രമാത്രമുണ്ടോ അതനുസരിച്ചിട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒരു സമ്മർദ്ദം വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിർണയിക്കപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചോയ്സസ്, നമ്മുടെ ഡിസിഷൻസ് ഒക്കെ നല്ലതാണോ, നമുക്ക് ഒരു നല്ല വ്യക്തി ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികളുടെ അടുത്ത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഇടപഴകുന്നവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, ഫാമിലി ലൈഫിൽ, ഭർത്താവായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും അച്ഛനമ്മയായിട്ടാണെങ്കിലും സഹോദരങ്ങളായിട്ടാണെങ്കിലും ഒക്കെയുമുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അപ്പോ റൈറ്റ് മെന്റൽ ഹെൽത്ത് ഉള്ള ആളിന്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യമുള്ളയാൾ വളരെ കൂളായിട്ട് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ അവർ പഠിച്ചിരിക്കും. അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാനാവുന്നതെന്ന് അവർക്കറിയാം. അവർക്ക് തോൽവി വരുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കണമെന്ന് അറിയാം. സമ്മർദ്ദത്തെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. അവർക്ക് ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ അറിയാം. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യാൻ അറിയാം. ഏതെടുക്കണം, ഏത് കൊള്ളണം, ഏത് തള്ളണം എന്ന് കൃത്യമായിട്ട് അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. അവരുടെ ഒരു ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അമിത ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകാതിരിക്കുക, അങ്ങനെ അവരുടെ ഉറക്ക ശീലം, ഇതെല്ലാം തന്നെ വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് വളരെയധികം ക്രമീകരിക്കപ്പെട്ട് കൊണ്ടുപോകാനും ശേഷിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വ്യക്തിക്ക് നല്ല മാനസിക ആരോഗ്യമുണ്ട് എന്ന് തന്നെയാണ്.
3: പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളത്.
5: ഓരോ പ്രതിസന്ധികളും ഓരോ തരത്തിലായിരിക്കും. എങ്ങനെ നമുക്ക് ഇത് കൂളായിട്ട് ഫേസ് ചെയ്യാം, നമുക്ക് പറയുമ്പോഴും ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം?
4: അത് ഓരോ പ്രതിസന്ധിയും, അതായത് ഇപ്പോൾ നമുക്ക് പല തരത്തിലായിരിക്കും സ്ട്രെസ് വരുന്നത്. അപ്പോ ഏത് തരത്തിലുള്ള സ്ട്രെസ് ആണ് എന്ന് നമുക്ക് ഒരാളുടെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് വരാൻ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് കാലേ കൂട്ടി പറയാൻ പറ്റത്തില്ല. അപ്പൊ കുട്ടികളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ എൽ കെ ജി മുതലോട്ട് പോകുന്ന കുട്ടികൾക്ക് ആ ഹെവി ബാഗ് തന്നെ വലിയൊരു സ്ട്രെസ് ആണ്. പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ സ്ട്രെസ്സാണ്, ജോലി സ്ട്രെസ്സാണ്, ഇത് ഈച്ച് ആൻഡ് എവ്രിതിങ് നമുക്ക് സ്ട്രെസ്സാണ്. ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സമ്മർദ്ദത്തെ നേരിടാനായിട്ട് കെൽപ്പുണ്ടായിരുന്നു. റെസീലിയൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് നടന്നു പോകണം, അല്ലെങ്കിൽ സൈക്കിൾ ഓടി പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ കിലോമീറ്റേഴ്സ് നടക്കേണ്ട വരുമായിരിക്കും, ബസ്സിൽ കയറി ഇറങ്ങി പോയിട്ട് വരുമായിരിക്കും. ഇപ്പൊ അന്നത്തെ കാലത്ത് അതൊരു സമ്മർദ്ദമായിരുന്നു. ഇന്നത്തെ കാലത്ത് പക്ഷെ കുട്ടികൾ സ്കൂൾ ബസ് തൊട്ട് വാതുക്കെ വരും, അല്ലെങ്കിൽ അവനവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് പോകാൻ. അത്രയും ഉണ്ടെങ്കിൽ പോലും സ്ട്രെസ് അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഓരോ കാലഘട്ടം അനുസരിച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് കാലത്ത് റെസീലിയൻസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്തെ പേരന്റിംഗ് സിസ്റ്റവും ആ സമയത്തെ നമ്മുടെ കൾച്ചറൽ സിസ്റ്റവും ഒക്കെ വ്യത്യാസമായിരുന്നു. കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള സാഹചര്യമായിരുന്നു കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം റഫായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്നതുകൊണ്ട് സമ്മർദ്ദത്തെ നേരിടാൻ ആ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സമ്മർദ്ദത്തെ നേരിടണം, ഒരാൾ എങ്ങനെ നേരിടണം എന്ന് നിർണയിക്കപ്പെടുന്നത് ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പേരന്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്, ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്, ലൈഫ് സ്കിൽസ്, ജീവിത നിപുണത എന്ന് പറയും, ഈ ലൈഫ് സ്കിൽസ് ഏത് തരത്തിലാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. തോൽവി നേരിടാനായിട്ടുള്ള ഒരു പരിശീലനം ആ കുട്ടിക്കുണ്ടോ, പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള പരിശീലനം ആ കുട്ടിക്കുണ്ടോ, വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, ഒരു ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്സ് ഈ കുട്ടിക്ക് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അപ്പൊ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ജനിതകമായിട്ട് ഏത് തരത്തിലുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള തലച്ചോറ് നമ്മളത് എങ്ങനെയാണെന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകമാണ്. കാരണം ഇതൊക്കെയും തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി പാറ്റേൺസിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ ഒക്കെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം തർക്കമില്ല. അപ്പൊ ഒരു സ്ട്രെസ് വരുമ്പോൾ അതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം, നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ഇന്നത് ഇന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും ഓരോ തരത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആകത്തുക പറയുവാണെങ്കിൽ, ഓവറോൾ പറയുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം കരുതേണ്ട ഒരേ ഒരു കാര്യം, ഇത് നമ്മൾ ഒരു റോഡിലേക്ക് ഇപ്പോൾ കയറുകയാണെങ്കിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് ബംസും ഹംസും വരാറുണ്ട്. അപ്പൊ ഈ ബംസും ഹംസും വന്ന് അവിടെ എല്ലാം നമ്മൾ ചിലപ്പോൾ നിർത്തണം, ചിലപ്പോൾ കുറച്ചു നേരം കാത്തു കിടക്കണം, അങ്ങനെ വന്ന് പല സ്റ്റോപ്പ് സിഗ്നൽസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ മെയിൻ ഹൈവേയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ യാത്ര സുഗമമാണ്. നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിയും ഓരോ ഹംസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹംസ് വരുമ്പോൾ അവിടെ തട്ടി തളർന്നു പോകാതെ മുൻപോട്ട് എനിക്ക് വിശാലമായിട്ടുള്ള ഒരു വഴിയുണ്ട്, എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള പ്രത്യാശയോടെ, ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഈ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഹംസെല്ലാം ഒരു പെർമനന്റ് സ്റ്റോപ്പ് അല്ല, അത് താൽക്കാലികം മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ എനിക്ക് വിശാലമായിട്ടുള്ള ഹൈവേയിലേക്കുള്ള യാത്രയാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഈ പ്രതിസന്ധിയെ മിനിമൈസ് ചെയ്ത് കണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വൺസ് നമ്മൾ ഹൈവേയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹമ്പ് ക്രോസ് ചെയ്തു, എത്ര സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടായി, ഇതൊന്നും നമ്മൾ ചിന്തിക്കുക പോലുമില്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്, ഓരോ പ്രതിസന്ധിയും നമുക്ക് ഓരോ കഥ പറയാനുണ്ടാവും. അപ്പോ പ്രതിസന്ധിയെ ജയിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നിറമുള്ള കഥകൾ ഉള്ളവരായിട്ടാണ് മാറുന്നത്. അപ്പൊ പ്രതിസന്ധി വരുമ്പോൾ അതിൽ പതറിപ്പോകാതെ നിറമുള്ള കഥകൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അതിനെ ചെറിയൊരു സ്റ്റോപ്പ് സിഗ്നലായിട്ട്, ചെറിയൊരു ഹമ്പായി മാത്രം കണ്ട് വിശാലതയിലേക്കുള്ള കാഴ്ചപ്പാടിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തനാക്കി എടുക്കുകയാണ് വേണ്ടത്.
5: ഡോക്ടർ എൽ സി ഉമ്മൻ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിലുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: ഫ്യൂച്ചറിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മോർണിംഗ് സവാരിയിൽ ഇനി കേൾക്കാം ലുലു സ്മാർട്ട് ടോക്കിന്റെ പുനഃപ്രക്ഷേപണം.
1: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്ക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിസ്സാ, നിങ്ങൾക്കൊപ്പം നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ. ഈ സമയത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അത് ചർച്ച ചെയ്യേണ്ടത്?
2: തീർച്ചയായിട്ടും സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ അതിനകത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒരുപാട് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഉറക്കം വളരെയധികം നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ റിപ്പയർ നടക്കുകയുള്ളൂ. ഉറക്കത്തിന്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ നടക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ പകൽ മുഴുവനും എൻഗേജ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പഠനമാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് മുഴുവനും തലച്ചോറിൽ അടുക്കി പെറുക്കി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ഈ ഉറക്കത്തിലാണ്. എങ്കിൽ മാത്രമേ നമുക്കത് പിറ്റേ ദിവസം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യമാണെങ്കിലും പഠനമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. അപ്പം ആ തരത്തിൽ നമ്മുടെ തലച്ചോറ് നല്ല സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ മെമ്മറിയെ നിലനിർത്തുന്നതിന് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം റിപ്പയർ കറക്റ്റ് ആക്കി വരണമെന്നുണ്ടെങ്കിലും ഉറക്കം ആവശ്യമാണ്. അത് താളം തെറ്റുമ്പോൾ തന്നെ പലയധികം മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്പർ വൺ. നമ്പർ ടു, നമ്മളുടെ ഭക്ഷണ ക്രമീകരണം. നമ്മള് വലിച്ചുവാരി ജങ്ക് ഫുഡ് എല്ലാം കൂടെ കഴിച്ച് ഓവർ ഈറ്റിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ഇതൊക്കെയും വളരെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള പദങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് ക്രേവിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ബിഞ്ച് ഈറ്റിംഗ്, ഇതൊക്കെയും തന്നെ. അപ്പോ സ്ട്രെസ് വരുമ്പോൾ പലപ്പോഴും ആളുകൾ ആശ്രയിക്കുന്നത് മധുരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ, ഈ ഷേക്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക. താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീവിംഗ് കിട്ടും. അപ്പോ അതൊരു ശീലമായിട്ട് മാറും, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് പക്ഷേ വീണ്ടും നമ്മളെ ഗുരുതരാവസ്ഥയിലേക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മളെ തള്ളിപ്പിടിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് എക്സസൈസ്. നമുക്കിപ്പോ പലതരം എക്സസൈസ് ഉണ്ട്. നമ്മുടെ ശാരീരിക വ്യായാമം നമ്മളെ ഏത് രീതിയിൽ വെയിറ്റ് ലോസിനും അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശാരീരിക വ്യായാമം വഴിയേ കിട്ടുള്ളൂ. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമല്ലല്ലോ. അതുപോലെ തന്നെ മറ്റ് എക്സസൈസ്, ബ്രീതിങ് എക്സസൈസസ്, ശ്വസന വ്യായാമം, ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ അടുത്തിടെയായിട്ട് വളരെയധികം അത് തന്നെ അത്തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് ഒക്കെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കെയർ റിച്വലിനകത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുതുവാൻ ഒരു ശീലമുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഗാർഡൻ വെക്കുകയോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ തന്നെ ഒരു ചെറിയ പൂന്തോട്ടം സെറ്റ് ചെയ്യുകയോ. ഞാൻ എന്റെ ഒപിഡിയിൽ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കിട്ടുന്നത്. വരുന്ന പേഷ്യൻസും പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആ തരത്തിൽ പ്രകൃതിയുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതൊക്കെയും തന്നെ നമുക്ക് സെൽഫ് കെയർ റിച്വലിൽ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ ഉലച്ചു കളയുന്നതാണ്. പ്രത്യേകിച്ചും ശാരീരിക വ്യായാമം, അതായത് നമ്മൾ നമുക്ക് എല്ലാ ദിവസവും അടിക്കടി ഡെയിലി ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ നമ്മൾ ശാരീരിക പ്രക്രിയയിലൂടെ അത് പുറന്തള്ളുകയാണ്. അപ്പൊ ഇത്തരം സ്ട്രെസ്സേഴ്സിനെ നമുക്ക് പല പ്രക്രിയയിലൂടെ നമുക്ക് പുറന്തള്ളാനായിട്ട് നമുക്ക് സഹായകരമായിട്ടുള്ള എന്ത് തരം റിച്വൽസ് ആണോ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ജീവിതചര്യ തീർച്ചയായിട്ടും നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കും.
1: അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് മാം?
2: മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ തന്നെ ഏകാഗ്രതപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ ഫ്ലേവർ, അതിന്റെ രുചി, അതിന്റെ സ്മെല്ല്, ഇതൊക്കെയും ആസ്വദിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പിയുടെ ആ ഒരു ഫ്രാഗ്രൻസ്, ആ ഫ്ലേവർ, അതിന്റെ ടേസ്റ്റ്, അത് ആസ്വദിച്ച് കഴിക്കുക. ആ സമയത്ത് നമ്മൾ മറ്റ് നമ്മുടെ പാസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളോ ചിന്തിച്ചുകൊണ്ട് കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് സാരം. നമ്മൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നിരാശകളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വേവലാതിയും ഒക്കെ വരും. നേരെ മറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച്, നാളത്തെ പരീക്ഷയെക്കുറിച്ചോ നാളത്തെ ജോലിയെ കുറിച്ചോ ഒക്കെ ആലോചിച്ച് കാപ്പി കുടിക്കാൻ പോയാലും നമുക്ക് ആൻസൈറ്റി വരും, ഉത്കണ്ഠ വരും. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രവൃത്തിയിൽ ഇരിക്കുന്നുവോ അത് പഠനമാകാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫുഡ് എടുക്കുന്നതാകാം, ഒരു പാനീയം കഴിക്കുന്നതാകാം, എന്ത് ആക്ടിവിറ്റിയിലാണെങ്കിലും അതിലേക്ക് നിർബന്ധപൂർവം ശ്രദ്ധയെ കൊണ്ടുവന്ന് വളരെ ജാഗ്രതയോടെ മനോജാഗ്രതയോടെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ്. ആ തരത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും 100% അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകും. നമുക്ക് മറ്റ് ആകുല ചിന്തകളോ പഴയ ചിന്തകളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിനെ തട്ടുകയില്ല. അപ്പൊ അത്രമാത്രം മാനസിക ആരോഗ്യം നമുക്ക് കാത്തുസൂക്ഷിക്കാനും പറ്റും.
1: ഓക്കെ, മാമിന്റെ അടുത്ത് വരുന്ന ആളുകളെ ഏറ്റവും അധികം മീൻസ് എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുക, ഏറ്റവും കൂടുതൽ മാം കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താണ്?
2: ഏറ്റവും കൂടുതൽ കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എങ്ങനെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം, ഉത്കണ്ഠ ഇല്ലാതെ എങ്ങനെയിരിക്കാം, സങ്കടമില്ലാതെ എങ്ങനെയിരിക്കാം. കാരണം കൂടുതൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നതും ഡിപ്രഷൻ ആൻസൈറ്റി സ്പെക്ട്രത്തിലുള്ളവരാണ് വരുന്നത്. അത് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പരീക്ഷയുടെ ആകാം, അല്ലെങ്കിൽ പെർഫോമൻസ് ആൻസൈറ്റി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം, എല്ലാ അവനവന്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ഉത്കണ്ഠയാകാം, നിരാശയാകാം, സങ്കടമാകാം, വിഷാദമാകാം, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെയാണെന്ന് പറയും. അതാണ് ഏറ്റവും അധികം കണ്ടുവരുന്ന പ്രശ്നം. അപ്പോ അത് കാരണം ആൻസൈറ്റിയും ഡിപ്രഷനും ഉള്ളവരുണ്ട്, വ്യക്തിത്വ വൈകല്യത്തിന്റെ പ്രശ്നത്താൽ വരുന്നവരുണ്ട്. ഒരു ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചാൽ ആൻസൈറ്റിയും ഡിപ്രഷനും ആ ഒരു സ്പെക്ട്രത്തിൽ തന്നെയാണ് കൂടുതലും വരുന്നത്.
1: ഈ മെന്റൽ ഹെൽത്തിനെ നിസ്സാരമായി കാണുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, അതോ പഴയ പോലെ തന്നെയാണോ?
2: അല്ല, കുറെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് തുറന്ന പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സെലിബ്രിറ്റീസും അങ്ങനത്തെ ആളുകളൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ധൈര്യപൂർവ്വം തുറന്നു പറയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ പറഞ്ഞതുപോലെയുള്ള താങ്കളെ പോലെ ഉള്ളവർ നടത്തുന്ന റേഡിയോ പ്രോഗ്രാംസ്, ടി വി പ്രോഗ്രാംസ് ഒക്കെയും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നത് തന്നെ വളരെ അവമതിപ്പായിട്ട് കണക്കാക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് മാറി. പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള പട്ടണങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഒരുപാട് അതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിഗ്മയൊക്കെ നല്ലൊരു ശതമാനം മാറിയിട്ടുണ്ട്. അതിലൊക്കെയും ഈ മീഡിയാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു ഡയബറ്റീസ് വന്നാൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ പനി വന്നാൽ ഫിസിഷ്യനെ കാണണം, പുഴ വന്നാൽ സർജനെ കാണണം എന്നുള്ളൊരു സാമാന്യ ബോധം എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഒരു മാനസിക പ്രശ്നം വന്നാൽ, ഒരു സങ്കടം വന്നാലോ ഒരു ടെൻഷൻ വന്നാലോ ആരെ കാണണം എന്നുള്ള അറിവ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനില്ല.
1: എനിക്ക് അതുപോലെ തന്നെ മാം പറഞ്ഞ പോയിന്റിനോട് കൂട്ടി ചേർക്കാൻ തോന്നി. യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് ആളുകള് എന്താ പറയാ, മോട്ടിവേഷൻ ആയിട്ടും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കും. ഇതിൽ ശരിയേതാണ് തെറ്റേതാണെന്ന് കേൾക്കുന്ന ആൾക്കും അറിയില്ല.
2: ഈ വരുന്ന ടിപ്സ്, നല്ല ഉറക്കം കിട്ടാൻ ഇത്ര ടിപ്സ്, അല്ലെങ്കിൽ ആൻസൈറ്റി കുറയാൻ ഇത്ര ടിപ്സ്, ഇതിനകത്ത് എന്ത് ആധികാരികതയാണ് ഉള്ളത്? ഒരു പക്ഷേ ആ വ്യക്തിക്ക് ആൻസൈറ്റി ഉള്ളത് തൈറോയിഡ് പ്രശ്നം കൊണ്ടായിരിക്കാം.
1: അതെ,
2: അന്നേരം ഈ ടിപ്സും പാലിച്ചിരുന്നാൽ അത് പരിഹാരമാകുമോ?
1: ഇല്ല.
2: അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് എത്തപ്പെട്ടേ മതിയാവും. അല്ലാതെ ഇത്തരം പൊടിക്കൈകൾ കൊടുക്കുന്ന, ടിപ്സ് കൊടുക്കുന്ന, അത് അവർക്ക് കുറെ വ്യൂവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആണ്, കുറെ ഫോളോവേഴ്സ് അധികം ഉണ്ടെങ്കിൽ, കുറെ ലൈക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ ഷെയർ ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അത് ഒത്തന്റിക് ആണ് എന്നുള്ള ഒരു ധാരണ സാധാരണ ആൾക്കാർക്കുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെയും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിച്ച് വിടുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രയോജനമില്ല.
1: ഒരു എക്സ്പേർട്ടിന്റെ ഒരു അഡ്വൈസ് എത്രമാത്രം പ്രധാനമാണ്? നമ്മൾ ഈ പൊടിക്കൈകളും കാര്യങ്ങളും കൊണ്ട് നടക്കാതെ ഡയറക്റ്റ് ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് എത്തുന്നതിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും ഒരു വ്യക്തിക്ക്?
2: ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരു കമ്മോഡിറ്റി വാങ്ങിക്കാൻ പോയാലും, ജീവനില്ലാത്ത വസ്തു, ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അതിനെപ്പറ്റി മുഴുവനും പഠിച്ചേച്ചാണ് നമ്മൾ സാധാരണ പോകുന്നത്. അതിന്റെ റിവ്യൂസ് എത്രയാണ്, അതിന്റെ റേറ്റ് എത്രയാണ്, കമ്പയർ ചെയ്യും, മറ്റു പല ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, അതിന്റെ എക്സ്പയറി ഡേറ്റ് വല്ലതും ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വളരെ സസൂക്ഷ്മം പരിശോധിച്ച് ആണ് നമ്മളത് വാങ്ങിക്കാൻ പോകുന്നത്. അത് ഡ്രസ് എടുത്താലും എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ ജീവനില്ലാത്ത വസ്തുവിനെ കുറിച്ച് നമ്മൾ അത്രയും കൺസേൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ചും മാനസികാരോഗ്യ പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് ആ തരത്തിൽ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു എക്സ്പേർട്ടിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ തലച്ചോറിനെ കുറിച്ചും മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് പഠിച്ച്, അഥവാ മരുന്ന് വേണമെങ്കിൽ അതിന്റെ ആക്ഷൻ എന്താണ്, അതൊരു വ്യക്തിക്ക് എന്താണ് ഗുണം ചെയ്യുന്നത്, എന്താണ് ദോഷം ചെയ്യുന്നത്, അവർക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രമാണോ നല്ലത്, ഇതൊക്കെയും തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്.
1: ഇപ്പൊ കേൾക്കുന്നവർക്ക് മാമിന്റെ ഒരു സെഷൻ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം?
2: ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. എന്റെ പേഴ്സണൽ നമ്പർ 9526896608 ആണ്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
1: മാം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മാമിന് പേരന്റ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്?
2: കുറെ വർഷങ്ങൾക്ക് ശേഷം എന്താണ് പേരന്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല പേരന്റിംഗ് എന്നുള്ള അന്നേരം അന്വേഷിച്ചു പോവുകയല്ല വേണ്ടത്. ആ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ട് നിശ്ചയിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്റെ വീടിനും ഞങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമാകുന്ന ഉള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ആ തരത്തിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വേണം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് പേരന്റിംഗ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഇത്രയും ഇല്ലായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ടഫ് സിറ്റുവേഷൻസ് ആയിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് അത്യാവശ്യം പ്രശ്നങ്ങളെ നേരിടാനൊക്കെ കുറച്ച് ഇന്നത്തെ തലമുറയെക്കാട്ടിലും അവർ എക്യുപ്ഡ് ആയിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. ജെൻസി കഴിഞ്ഞ് ആൽഫ കഴിഞ്ഞ് അറിയാമല്ലോ. അപ്പം ആ തലമുറകൾക്ക് അതെ തലമുറകൾക്കെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പണ്ടത്തെ അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റൈൽ ഓഫ് പേരന്റിംഗോ അല്ല വേണ്ടത്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കൊണ്ടുപോയ വളരെ അമിത ലാളനയും കൊടുത്ത്, ഒന്ന് ചോദിക്കുമ്പോൾ 10 എടുത്തു കൊടുത്ത്, എല്ലാ ആഗ്രഹങ്ങളും സ്ഥാപിപ്പിച്ചു കൊടുത്ത്, തോൽവി നേരിടാൻ സജ്ജരാക്കാതെ ഉള്ള ഒരു ഒരു പേരന്റിംഗ്, അതായത് സൈക്കൽ ലാറ്റർ കളിച്ചാൽ പോലും ഞാൻ പലപ്പോഴും പറയുന്നതാണ് തോറ്റു കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ കുട്ടിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം കാണാൻ. അപ്പൊ കുട്ടി ജീവിതത്തിൽ തോൽവി ഒരു രീതിയിലും പഠിക്കുന്നില്ല. ചെയ്യോ പരീക്ഷയ്ക്ക് തോക്കുകയോ ചെയ്യുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം തന്നെയാണ് ഉത്തരവാദി. അപ്പോ അങ്ങനെ ഒരു എല്ലാം നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം കൊടുക്കാതെ, എന്നാൽ ചാക്കോ മാഷിനെ പോലെ അടിച്ച് മേല് ഉപദ്രവിച്ച് വളരെ റിജിഡായിട്ടുള്ള പേരന്റിംഗ് അല്ലാതെ ഇഫക്റ്റീവ് പേരന്റിംഗ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും വയ്ക്കണം, ബൗണ്ടറീസ് വെക്കണം, ലിമിറ്റ് സെറ്റിംഗ് വെക്കണം, എന്നാൽ സ്നേഹപൂർവ്വം സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ശാസനയും കൊടുക്കണം. ആ തരത്തിലുള്ള ഒരു പാരന്റിംഗ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും.
1: ഒരു വൈൻഡപ്പ് നോട്ട് എന്ന നിലയിൽ മാമിനെ ഷെയർ ചെയ്യാനുള്ളത് എന്താണ്?
2: ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ സമാധാനം, മനസ്സിന്റെ സ്വസ്ഥത, ഇതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന്റെ ആരോഗ്യം സൂക്ഷിക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്.
1: താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, എല്ലാ ചോദ്യങ്ങൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി നൽകി, അതിനുള്ള ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. ഡോക്ടർ എൽ സി ഉമ്മൻ ആയിരുന്നു ഇത്രയും സമയം സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട പോയിന്റുകളെ നമുക്ക് ലൈഫിലേക്ക് എടുക്കാം, അത് പ്രാവർത്തികമാക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ സമാപിച്ചു ചെയ്യുന്നത്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി കേൾക്കാം. റേഡിയോ സുനോ കേട്ട്.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
2: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
3: നമസ്കാരം, ഞാൻ നന്ദു.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM. Qatar's favorite radio station.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
5: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
6: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
4: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
4: Grand Mall Hypermarket,
7: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

0: listening to.
1: Listening to.
0: Radio Suno 91.7 FM.
2: Katash.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்
2: ஸ்கோர் போர்டு, an exclusive sports roundup show. ஸ்கோர் போர்டு, an exclusive sports roundup show.
3: ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര തുടങ്ങുന്ന ടൈമായിട്ടുണ്ട്. ഉഗ്രൻ ഉശിരൻ റൈഡ് തുടങ്ങുന്ന ടൈമായിട്ടുണ്ട്. കാരണം സ്പോർട്സ് ലോകം കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ നമ്മുടെ സ്വന്തം ആർസെനൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. വേൾഡ് കപ്പ് ടീമുകൾ അനൗൺസ്മെന്റ് നടക്കുന്നു. പല ടീമുകളും അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ആ ടീമിന്റെ ഡീറ്റെയിൽസുകളിലേക്ക് നമ്മൾ പോകണം. പ്ലേ ഓഫിന്റെ ആവേശവുമായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയാണ് എല്ലാ ഇടങ്ങളിലും ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓരോ ഇടങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷെ എൻ്റെ മനസ്സ് ഈ തവണ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയിട്ടുള്ള ആർസെനലിൻ്റെ കഥയാണ്. അവർ ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെ ലക്ഷ്യമിട്ട് അങ്ങോട്ട് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഒരു കിരീടം അവർ സ്വന്തമാക്കിയത് കാലത്തിൻ്റെ കാവ്യനീതിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങിയ വമ്മൻ ടീമുകളുടെ, അർജന്റീന തുടങ്ങിയ വമ്മൻ ടീമുകളുടെ ഒക്കെ ടീം സെലക്ഷൻ നടന്നിട്ടുണ്ട്. സോ ഫുട്ബോൾ ലോകത്തോടായിരിക്കും ഇന്ന് നമ്മൾ കുറച്ചധികം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് എത്തി, ഇനി കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ ഒരു ആവേശ പൊടിപൂരം കൊടിയിറങ്ങാറായി നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പോകണം. സോ മൊത്തത്തിൽ എക്സൈറ്റ്മെൻറ്റുകളുടെ പൊട്ടിപൂരവുമായിട്ട് നമ്മൾ ഒന്നിച്ചൊരുമിച്ച് തുടങ്ങുകയാണ് ഇന്നത്തെ ആ ഒരു സ്കോർ ബോർഡ്. ആ ഒരു ടൈമിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഥകളും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം ഇന്നത്തെ സ്കോർ ബോർഡ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ,
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar.
9: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
10: ഹൈ, ഞാൻ രജിഷ വിജയൻ.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
12: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
13: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്കോർ ബോർഡിൽ നേരെ പോവാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക്. 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസണൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട് ഈ ഒരു ടീമിനോടൊപ്പം അടിയുറച്ച് നിന്നിട്ടുള്ള ആരാധകർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. അതായത് മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ പിടിച്ചതോടുകൂടിയാണ് ഒരു മത്സരം മാത്രം ബാക്കിയുള്ളപ്പോൾ ആർസണൽ കിരീടം ഉയർത്തിയത്. സിറ്റിയുടെ വിജയം തടഞ്ഞതോടുകൂടി ആർസണൽ 4 പോയിന്റ് ലീഡുണ്ട് കേട്ടോ. 82 പോയിന്റുമായിട്ട് ആർസണൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതും 72 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാം സ്ഥാനത്തുമാണുള്ളത്. ശേഷിക്കുന്ന ഒരു കളി ജയിച്ചാലും സിറ്റിക്ക് ഇനി ആർസണലിനെ മറികടക്കാൻ സാധിക്കില്ല. എന്തായാലും അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ആർസണലിന്റെ ഈ ഒരു വിജയകഥ. കാലങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവരുടെ ആരാധകർക്ക് ഹൃദയം കൊണ്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. ഇനി എന്തായാലും May 30 PSG UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കൂടി കിരീടം ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആരാധകർക്ക് ഇരട്ടി മധുരമാകും, വല്ലാത്തൊരു ആവേശമാകും, പുതിയ ചരിത്രമാകും. കിരീടങ്ങളായി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കിരീട വരൾച്ചയുള്ള ടീം ബാക്ക് ടു ബാക്ക് കിരീടങ്ങൾ നേടിക്കൊണ്ട് തന്നെ ആരാധകർക്ക് ഒരു സദ്യ ഒരുക്കും. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസണലിന്റെ 14th കിരീടമാണിത്. കിരീട വിജയങ്ങളിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ് ആർസണലിന് മുന്നിലുള്ളത്. ഇരുവർക്കും 20 വീതം കിരീടങ്ങളുണ്ട്. സീസണിൽ 37 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 25 വിജയങ്ങളുമായിട്ടാണ് ആർസണൽ കിരീടം നേടിയത്. 7 മത്സരങ്ങൾ സമനിലയായപ്പോൾ 5 എണ്ണത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നു. അതേസമയം 37 മത്സരങ്ങളിൽ നിന്ന് 23 വിജയങ്ങളാണ് സിറ്റിക്കുള്ളത്. 68 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി 3rd, 62 പോയിന്റുള്ള ആസ്റ്റൺ വില്ല 4th കേട്ടോ. അപ്പൊ എന്തായാലും ആർസണലിന്റെ ഈ ഒരു ചരിത്ര വിജയത്തിന്, ഈ ഒരു നേട്ടത്തിന്, കാലങ്ങളായിട്ട് അവർ കാത്തിരുന്ന ഈ ഒരു നേട്ടത്തിന് സ്നേഹത്തിന്റെ അഭിനന്ദനങ്ങളൊക്കെ നേർന്നുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. ആർസണൽ ഫാൻസ് ഇവിടെ ഉണ്ടോ എന്നൊന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് ഒന്ന് പോയാലോ. ഫുട്ബോൾ ലോകത്ത് നിന്ന് നേരെ നമ്മൾ ഐ പി എല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഐ പി എല്ലിൽ ഇത്തവണ ഏറ്റവും കൂടുതലും പ്രകടനം നടത്തുന്ന ടീം ഏതായിരിക്കും? പല പല ടീമുകളുടെ പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, പക്ഷെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ സീസണിൽ എന്നെ ഏറ്റവും കൂടുതൽ കട്ടാത്ത് ആകർഷിച്ച ആ ഒരു ടീമിന്റെ പേരാണ്, ആ ഒരു ടീമിന്റെ പേര് പറയുന്നതിന് മുമ്പ് ആ ഒരു ടീമിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ആദ്യത്തെ ആറ് മത്സരങ്ങളിൽ ആറും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ടീം. ആറും പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല, അഞ്ചെണ്ണം പരാജയപ്പെട്ടു. ഒരെണ്ണം മഴയുടെ ആനുകൂല്യത്തിൽ ഒരൊറ്റ പോയിന്റ് മാത്രം കിട്ടി, പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്ത് നിന്നൊരു ടീം. പിന്നെ നടന്നിട്ടുള്ള ഏഴ് മത്സരങ്ങളിൽ ആറും ജയിച്ചു വന്നിട്ടുള്ള ഒരു ടീം, യെസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുള്ള ഒരു ടീമാണ്. എഴുതി തള്ളിയെടുത്തുനിന്ന് പോയിന്റ് ടേബിളിൽ അടിവാരത്തിന് അപ്പുറത്തേക്ക് എങ്ങും പോകില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ച് നിന്നെടുത്തുനിന്ന് കൊൽക്കത്ത നടത്തിയിട്ടുള്ള തിരിച്ചുവരവ് ഐതിഹാസികമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. പല ടീമുകൾക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചുവരവുകളാണ്. കാരണം വലിയൊരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ഒറ്റയടിക്ക് വീഴുമായിരുന്നു കൊൽക്കത്ത. പക്ഷെ അവിടുന്ന് അവർ തിരിച്ചു കയറിയത് എല്ലാ ടീമുകൾക്കും ഒരു ഒരു മോട്ടിവേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പ്ലേ ഓഫിലേക്ക് അവരെത്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരുറപ്പും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ടീമിന്റെ ആരാധകർ ഒരിക്കലും എന്താ സാറ്റിസ്ഫൈഡ് ആകാണ്ടിരിക്കില്ല. ഈ ഒരു പ്രകടനത്തിൽ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കാരണം വീണെടുത്തുനിന്ന് കുതിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ പോരാടാനുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള, പൊരുതി തോക്കാനുള്ള മൈൻഡ് കാണിച്ചിട്ടുള്ള ടീമുകളെ എപ്പോഴും നമ്മൾ കൈയടിച്ച് അംഗീകരിച്ചേ പറ്റൂ. സോ അത്തരത്തിലുള്ള ഒരു കിടിലം കൈയടി ഈ തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിളിൽ കൊൽക്കത്ത നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ കൊൽക്കത്ത അർഹിക്കുന്നു. കാരണം തോറ്റെടുത്തുനിന്ന്, ടൂർണമെന്റെ കയ്യിൽ നിന്ന് പോയെടുത്തുനിന്ന് അവസാന നിമിഷം വരെ പൊരുതാൻ ഞങ്ങൾ റെഡിയാണെന്ന് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിലിരിക്കട്ടെ ഇന്നത്തെ കുതിരപോവൻ. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സുനോയിൽ ഡിസ്കവർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ്.
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: Hi, this is Prithviraj. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതാ സാറേ ശീലം.
2: You are listening to Radio Suno.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: നെയ്മർ തിരികെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ ആവേശവും ആഘോഷവും ഒക്കെ. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നെയ്മറിന്റെ പേര് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വേണം. 3 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ട് ബ്രസീൽ നാഷണൽ ടീമിലേക്ക് നെയ്മർ എന്ന് പറയുന്ന ഒരു പേരെത്തുമ്പം എത്ര മാത്രം സന്തോഷമായിരിക്കും ഓരോ ബ്രസീലിയൻ ഫാൻസിനും കിട്ടുന്നത്. തീർച്ചയായിട്ടും ആ 26-അംഗ ഫൈനൽ സ്കോഡിൽ നെയ്മറിന്റെ പേര് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ടീമിനെ സംബന്ധിച്ച് അത്രമാത്രം കരുത്തുള്ള ഒരു പേരാണ്. പക്ഷെ പരുക്കുകൾ എന്നും ഒരു വലിയ വില്ലനായി നെയ്മറിന്റെ കരിയറിൽ ഉടനീളം ഇങ്ങനെ നിൽക്കുന്ന സമയത്തും നെയ്മർ എന്ന് പറയുന്ന പേര് ഇനി കളിക്കളത്തിൽ ബ്രസീലിന് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കളം നിറഞ്ഞ് കളിക്കൂ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. എന്തായാലും നിലവിൽ ബ്രസീൽ ഫുട്ബോൾ ക്ലബായിട്ടുള്ള സാന്റോസിന് വേണ്ടിയിട്ട് കളിക്കുന്ന 34-കാരനായിട്ടുള്ള നെയ്മറിന്റെ 4-ാമത്തെ വേൾഡ് കപ്പാണിത്. 128 മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുകളുള്ള നെയ്മറുടെ സാന്നിധ്യം എന്തായാലും ടീമിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. പരിക്കിന്റെ പിടിയിലായ റോഡ്രിഗോ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു വേൾഡ് കപ്പ് നഷ്ടമാകുന്നത് ബ്രസീലിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ മത്സരിക്കുന്നത്. മൊറോക്കോ, ഹെയ്റ്റി, സ്കോട്ട്ലൻഡ് എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ജൂൺ 13 മൊറോക്കോയ്ക്കെതിരെയാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം. ബ്രസീൽ ഫാൻസ് ഒന്ന് ഹാജര് വെച്ചാലെ ആരൊക്കെയുണ്ട് ഇവിടെ ബ്രസീലിന് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർ? നെയ്മറിന്റെ എൻട്രി നിങ്ങൾ ഹാപ്പി ആക്കിയിട്ടുണ്ടോ? കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സിനോയിൽ സ്കോർ ബോർഡ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
0: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
2: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
2: Grand Mall Hypermarket,
1: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
5: Oscar goes to A.R. Rahman.
6: Hi, this is A.R. Rahman.
7: You're listening to Radio Suno.
6: Listen to my songs on Radio Suno 91.7 FM. K to K.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മോർണിംഗ് വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇന്ന് മെയ് 23 ശനിയാഴ്ച ദിവസം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഹോം ഡെലിവറിയിൽ. A beautiful day wishes ദാ എല്ലാവർക്കും പറയുന്നു. ആ ഒരു മോർണിംഗ് വിഷ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉച്ച സമയമൊക്കെ ആവാൻ ഇനി 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ കുറച്ചധികം പേർക്ക് തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കാം. വേറെ കാര്യങ്ങളായിട്ട് എസ്പെഷ്യലി ഇനിയിപ്പോൾ ഒരു ഫെസ്റ്റിവ് സീസൺ വരുന്നു, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് തിരക്കും ഓട്ടവും ഷൂട്ടൊക്കെ പല ഭാഗത്തായിട്ട് നടക്കുന്നു. ഒരുപാട് പേര് തന്നെ കലാപരമായിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം. ഒരു പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒത്തിരി പ്രിപ്പറേഷൻസ് നടക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻസിൻ്റെ കൂടെ നിങ്ങളുടെ ഡ്രൈവിൽ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകളും ഒരു ആൽബത്തിൻ്റെ ലോഞ്ചിങ് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതിലോട്ടൊക്കെ എത്താം. ഇപ്പോൾ ദാ എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി ദിവസം, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി വിത്ത് ഫുൾ എനർജി. ഈ ഒരു കംപ്ലീറ്റ് വീക്കും നമുക്ക് ഒരു ഫെസ്റ്റിവ് സീസൺ വരുന്നു, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്. എനർജി മാക്സിമം സ്റ്റോർ ചെയ്തോളൂ. ആൻഡ് വെള്ളം കുടിക്കാനായിട്ട് പറക്കണ്ട, സ്റ്റേ ഹൈഡ്രേറ്റഡ്. വൈ? ബിക്കോസ് പുറത്ത് ക്ലൈമറ്റൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ മനോഹരമായ ഒരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

வெல்கம் பேக் ஒன்ஸ் அகேன். ரேடியோ சோனோ 91.7 FM-ல் இத ஹோம் டெலிவரியுடைய டைம். சந்தீபான கூட ஜாயின் ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് സന്ദീപ് ഈ സാറ്റർഡേ ഒരു വരവ്, അതും ഹോം ഡെലിവറി ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു വീക്ക് ഒത്തിരി പ്രിപ്പറേഷൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബിഗിനിങ് സ്റ്റേജ് ഒരു നല്ല എനർജി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഹോം ഡെലിവറി ഷോയിൽ പ്രത്യേകിച്ചും നാളെ ഇനി നാളെ തൊട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിട്ട് നമ്മൾ ഓടാൻ പോവാണ്. അതിൻ്റെ കൂടെ ഫെസ്റ്റിവൽ ഷോപ്പിങ്ങും തിരക്ക് കസിൻസും ആയിട്ടുള്ള ഷോപ്പിങ്ങൊക്കെ ഇങ്ങനെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊക്കെ തന്നെ ഒരു പ്ലാനിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അങ്ങനെ പ്ലാനിങ്സൊക്കെ ഉഷാറായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ തന്നെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട. ഈ ക്യാപ്ചർ ചെയ്തത് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് മെയ് 23 ശനിയാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം സമായിരിക്കട്ടെ എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വിഷ് വന്നിട്ടുണ്ട്. ബർത്ത്ഡേ വിഷാണ് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അരുണിന് വേണ്ടിയിട്ടുള്ള വിഷ് അയച്ചേക്കുന്നത് നാട്ടിൽ നിന്നാണ്. ആൻഡ് ദിസ് മെസ്സേജ് ഇസ് ഫ്രം അമൃത. സോ അമൃത ഇസ് വിഷിംഗ് ഒരു അടിപൊളി ബർത്ത്ഡേ ഫോർ അരുൺ. ഈ മെസ്സേജ് ഒന്ന് വായിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും അപ്പം ആ ഒരു വിഷസ് ദ അരുണിലേക്ക് എത്തിക്കുകയാണ്. അരുൺ ഖത്തറിലാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരുൺ, ഇഫ് യു ആർ ഹിയറിംഗ് ദിസ്, എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ.

ഓക്കേ ഓക്കേ. സോ വൺസ് അഗൈൻ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അരുണിന്റെ വിഷയം. അരുൺ ഒരു ഡെഡിക്കേഷൻ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാ ഈ സോങ്. സോ അരുണിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ഡേ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആ ഒരു ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള വിഷസൊക്കെ നിങ്ങളുടെ വിഷസ് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം അറിയാനായിട്ട് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: சுனோ 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Home delivery.

0: വചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുത്തെന്നോ വെളുത്തെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ദിസ് ഇസ് ശ്വേത മേനൻ. യു ആർ ലിസണിംഗ് ടു കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കുട്ടികൂടാ.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 46 മിനിറ്റും 30 സെക്കൻഡും. വെല്ല, ഈ ഒരു സമയം നമ്മൾ ഫെസ്റ്റിവൽ സീസൺ എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല ദിവസങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്, ഒത്തിരി ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസസ് ഇങ്ങനെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ കുറച്ചൊന്ന് വീട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ക്ലെൻലിനെസ്, ഹൈജീൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതെ, ഹോം കെയറിലേക്ക് തന്നെയാണ് ഈ ഒരു ടൈം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഹോം കെയർ എന്ന് പറഞ്ഞു പോകുന്നു എങ്കിലും ഇതൊരു മെൻറ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്ത് വരുന്ന, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എന്നുള്ളത് മെൻറ്റൽ ഹെൽത്ത് മാത്രമല്ല എന്താ ഫിസിക്കൽ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വീടും പരിസരവും ഒക്കെ തന്നെ ഈ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അമ്മമാർ വീട്ടിൽ അങ്ങടെ ഇങ്ങടൊക്കെ തന്നെ ക്ലീൻ ചെയ്യാനും അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ചെറുതായിട്ട് ഒന്ന് സ്പേസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു റിലീഫായിരിക്കും തരുന്നത്. അപ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരാൻ പോകുമ്പോൾ വീട്ടിൻ്റെ അകത്തുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കുമ്പോൾ ഒരു ചെറിയ മേക്ക് ഓവർ നമ്മുടെ ലിവിങ് സ്പേസ് ആണെങ്കിലും ചിലപ്പോൾ ഒരു ബെഡ് സ്പേസ് ആയിരിക്കാം ആ ഒരു സ്പേസിന് നൽകിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് വലിയൊരു മാറ്റം, ഭയങ്കര വലിയ മാറ്റമല്ല പക്ഷേ ഒരു മെൻറ്റൽ പരമായിട്ടും അതേപോലെ തന്നെ ഫിസിക്കലിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം തോന്നും. അങ്ങനെ ഒരു പുതുമ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ദാ ഈ ഒരു ടിപ്പ് പറയുകയാണ്. യു ക്യാൻ ഓൾവേസ് ഓൾവേസ് ഡു ദിസ്. ഈ ഒരു ടൈമിൽ ഏറ്റവും അധികം ലിനനും കോട്ടൺ ഫാബ്രിക്കിലുള്ള ക്ലോത്ത്, ഐ മീൻ ബെഡ്ഷീറ്റുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കർട്ടൻസ് കാര്യങ്ങളൊക്കെ തന്നെ മാറ്റേണ്ട ഒരു സമയം കൂടിയാണ്. ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഇനി ഒരുപാട് പേര് യൂസ് ചെയ്യും ബിക്കോസ് ആ ചൂടും കാര്യങ്ങളൊക്കെ തന്നെ. ബട്ട് ഐ വുഡ് സജസ്റ്റ് ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ലൈറ്റ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് സമ്മർ ടൈമിൽ യൂസ് ചെയ്യേണ്ട, വളരെ ലൈറ്റായിട്ടുള്ള കർട്ടൻസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് ചൂടധികം നിൽക്കില്ല ആൻഡ് ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയൊക്കെ തന്നെ കൊണ്ടുവരാനായിട്ട് വീടിനൊരു മേക്ക് ഓവർ മറക്കണ്ട. ഹോം കെയറിൽ ദാ ഇപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇറ്റ്സ് എ ഫെസ്റ്റിവൽ സീസൺ കമ്മിങ് ആവും. ഓക്കെ. അപ്പം എന്തായാലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, ഹോം ഡെലിവറിയുടെ ടൈം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
4: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
3: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
5: ലുലു, where the world comes to shop.
6: Just feel like you.
7: അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
9: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar.
12: And
4: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
13: Everyone, this is Arman Malik here.
14: Nyan varumi padayilai ninmeli kaathu nilku.
13: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta keta kootu koodam.
0: Chennai beats.
15: Tamil, head of the hour.
16: இந்த ஆட்டம் போதுமாக்கொள்ள

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഹോം ഡെലിവറി. ദേ സമയം 12 മണി കഴിഞ്ഞ 14 മിനിറ്റും 5 സെക്കൻഡും മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. അങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞു പോകുന്ന ഈ ടൈമിൽ, കുറച്ചു മുന്നേ നമ്മൾ ഹോം കെയർ അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ചൂട് സമയമാണ്, സോ അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയുള്ള ക്ലോത്ത്സും കാര്യങ്ങളും ഒന്നും ഇടാനായി അത് മാക്സിമം ഒഴിവാക്കാനായിട്ട്. അതായത് നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കളക്ഷൻ ഒന്നും കയ്യിൽ ഉണ്ടാവില്ല എങ്കിൽ പോലും ലൈറ്റർ വേർഷൻ ഓഫ് ക്ലോത്ത്സ് ആൻഡ് ലൈറ്റർ കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ചൂട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ, പ്രിഫറബ്ലി കോട്ടൺ ആൻഡ് ലിനൻ, ആ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഏറ്റവും, അല്ലെങ്കിൽ ഖാദി. ഖാദിയൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്ന ഇതേപോലെ സീസണലായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഉപകാരപ്രദമാവുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ചൂസ് ചെയ്യാനായിട്ട് കൂടി മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, യെസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ബോഡിയിലുള്ള മോയ്സ്ചർ കണ്ടന്റ് നമ്മളറിയാണ്ട് തന്നെ മാക്സിമം ലൂസായി പോകുന്ന ഒരു ടൈം കൂടിയാണ്. അതുകൊണ്ട് മാക്സിമം വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ചൂടൊക്കെ ആണെങ്കിലും നമുക്ക് ചില സമയത്ത് തണുത്ത ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, തണുത്ത പാട്ടുകളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിക്ചറൈസേഷൻ ആയിരിക്കാം, ആ പാട്ടിൻ്റെ വരികളായിരിക്കാം, അത് കേൾക്കുമ്പോൾ ഒരു തണുപ്പ് മനസ്സിന് തോന്നത്തില്ലേ? എനിക്കിത് ഈ ഒരു സോങ് കേൾക്കുമ്പോൾ അങ്ങനെ പലപ്പോഴായിട്ട് സംഭവം തോന്നാറുണ്ട്. നമുക്കപ്പോൾ ഒരു വണ്ടർഫുൾ ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് ഖതാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Home delivery.

അതിരൻ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാക്കിയിട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുനോ 91.7 FM-ലൂടെ സന്ദീപാണ് കൂടെ ഉള്ളത്. ഹോം ഡെലിവറിയുടെ ടൈമാണ്, ഒത്തിരി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനിയാഴ്ചയാണ്, ഇന്ന് അഷ്ടു വന്നില്ലേ എന്നൊക്കെയുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഷ്ടുണ്ട്, പക്ഷേ അഷ്ടുതി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മുടെ ഹോം ഡെലിവറി ലിസണേഴ്സിൻ്റെ അടുത്ത് കുറച്ച് നേരം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന്. അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സെലിബ്രേഷൻ മോഡിലാണ് പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, കിടിലായിട്ട് പ്ലാൻ ചെയ്തോളൂ. ആൻഡ് ഓൾസോ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മേടിക്കാനുള്ളത്, ഇപ്പോൾ കസിൻസ് ആണോ ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ ആർക്കൊക്കെ എന്തൊക്കെ മേടിക്കണം, എന്തൊക്കെയാണ് ഈ ഈദ് ഷോപ്പിങ്ങിന് നമുക്ക് വേണ്ടത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഫോണിൽ വെച്ചോളൂ. മറന്നുപോയിട്ട് അവസാനം പണി മേടിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു വണ്ടർഫുൾ ട്രാക്ക്. ഇത് റേഡിയോ സുനോ 91.7 FM, സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് ഒരു ചെറിയ അപ്ഡേറ്റ്, വേറെ ഒന്നുമല്ല, വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ ഹെൽത്തി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂത്രധാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇതാ സെറ്റും സുജാത ചേച്ചിയും പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.

0: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ ദാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാനിരിക്കുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഒരു പോസ്റ്റർ ലോഞ്ച്, അതും ഒരു ആൽബത്തിന്റെ പോസ്റ്റർ ലോഞ്ച് വിശേഷങ്ങളും, അതേ ഒരു ചെറിയ ടീസർ ലോഞ്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൽബത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂടെ ഷെയർ ചെയ്യാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഓൾസോ ലിറിസിസ്റ്റ് ഓഫ് ദ ആൽബം വാണിയാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വാണി മാത്രമല്ല സിംഗറും ഉണ്ട്, സിംഗറിലേക്ക് ഞാൻ എത്താം. ബട്ട് യെസ് വാണി പറയൂ.
1: ആക്ച്വലി ഇതെന്റെ സെക്കൻഡ് ആൽബം ആണ്. അപ്പൊ മൈഥിലി ഞാനും കൂടെ, മൈഥിലി ഞാൻ വിഷ്ണുവും കൂടെ, വിഷ്ണു ഞങ്ങളുടെ ടീം ഉള്ള സെക്കൻഡ് വർക്കാണ്. അന്ന് ഫസ്റ്റ് ലോഞ്ചിന് മോളിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഷീ സിയർ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്.
0: വിഷ്ണു
1: മ്യൂസിക്, അതെ അതെ, സീരിയസ്. അതായത് ഇപ്പം പല ആക്ടേഴ്സ് ഇപ്പം വരുന്നുണ്ട്, അപ്പം അങ്ങനെ ഒരു പോസ്റ്റർ ലോഞ്ചിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റി. പക്ഷെ മോളാണെങ്കിൽ ഇപ്പം 20th നാട്ടിൽ തിരിച്ചു പോകണം. അപ്പൊ സോന ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് ഓക്കെ, ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഷീ ഷുഡ് ബി ഹിയർ ഇൻ ദിസ് ലോഞ്ച്. കാരണം ദിസ് സോങ് മെയിൻലി, ആദ്യത്തെ സോങ്ങിന്റെ ലോഞ്ച് കഴിഞ്ഞ് ജസ്റ്റ് വീട്ടിൽ പോയിട്ട് അപ്പം മോളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സോങ് അവള് പാടും, ആ സോങ്ങിൽ അവൾ ഉണ്ടാവും ലോഞ്ചിന് എന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് ഞാൻ ഫസ്റ്റ് ആദ്യത്തെ സോങ് ഒരു താരാട്ട് പാട്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് സോങ് ഞാൻ കരുതി ഓക്കെ ഒരു ലവ് സോങ് ചെയ്യാം എന്ന് കരുതി. അന്ന് എഴുതിയ പാട്ടാണ് സത്യം പറഞ്ഞ. ഇറ്റ്സ് ലോങ് ടൈം, 2.5 വർഷമായി ഒരു ഗ്യാപ്പ്, പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി. പക്ഷെ അന്ന് എഴുതി മ്യൂസിക് ചെയ്ത് വെച്ചത് വിതിൻ 1 മന്ത് എല്ലാം കഴിഞ്ഞിരുന്നു.
0: മ്യൂസിക് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് വരികയായിരുന്നു. ലിറിക്സ് ആൻഡ് ഓൾസോ സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത് വാണി തന്നെയാണ്. ആൻഡ് ഓൾസോ വാണി അഭിനയിച്ചിട്ടുമുണ്ട് ഇതിൽ, മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന വാണി തന്നെയാണ്. സീ ഹൗ ബിഗ് ഇറ്റ് ഇസ്, ഹൗ സ്മോൾ ഇറ്റ് ഇസ്, ദാറ്റ് ഡസന്റ് മാറ്റർ. നമ്മൾ ചെയ്യുന്ന ഏതൊരു പീസ് ഓഫ് ആർട്ട് ആണെങ്കിലും നമ്മളുടെ സപ്പോർട്ട് ആയിട്ട് നിന്നവരെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ സംഭവം. വാണി പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ വീട്ടിലെ വർക്ക്, ഹൗ യു മാനേജ് തിങ്സ്?
1: എന്റെ അച്ഛൻ ഒരു ഭയങ്കര പാഷനേറ്റ് ആക്ടറായിരുന്നു, എൽ&ടിയിൽ വർക്ക് ചെയ്യായിരുന്നു അച്ഛൻ ബോംബെയിൽ. അവിടുത്തെ മലയാളി സമാജം ത്തിൽ സ്ഥിരമായിട്ട് 10-20 വർഷവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വാസ് ബെസ്റ്റ് ആക്ടർ ആൻഡ് ബെസ്റ്റ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഒരു പാഷനാണ് അച്ഛന്റെ പാഷൻ എനിക്ക് കിട്ടി, ഓഫ് കോഴ്സ്. അപ്പം ഞാനും അച്ഛന് പ്ലസ് ടു ടൈമിലൊക്കെ കുഞ്ഞിലെ അത് ഈ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് സിനിമ അഭിനയിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആക്ച്വലി ദിസ് ഈസ് നോട്ട് മൈ സെക്കൻഡ് ആൽബം, ഇതെന്റെ 3rd ആൽബം ആണ്. ഞാൻ ആദ്യത്തെ ആൽബം ഞാനൊരു 16 വയസ്സിലാണ് ചെയ്തത്. അത് പാടിയത് വിധു പ്രതാപ്. ആൽബം ഷൂട്ട് ചെയ്തത് കന്യാകുമാരിയിലാണ്. അതും ആക്ച്വലി എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ അതും ഞാനൊരു കടൽ തീരത്താണ് ചെയ്തത്. അത് മലകടലേ നിനക്ക് നൽകാൻ എനിക്കൊരു അങ്ങനൊരു അലകടലേ, അതൊരു കടലും ഒക്കെ പറഞ്ഞുള്ളൊരു സോങ് ആയിരുന്നു. ഇതൊരു കടലൊക്കെ വരുന്നുണ്ട്, അത് എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ. അന്നൊരു നല്ല സോങ് ആയിരുന്നു അത്. ആക്ച്വലി ഇറങ്ങിയിരുന്നെങ്കിൽ അത്രയും ഹിറ്റ് ആവുന്നു. അന്ന് ആത്മസഖി നിനക്കായി അത് അവരുടെ ടീംസിന് കുറേ സോങ്സ് ഇറങ്ങി ഹിറ്റായ ടൈമിലാണ്. ഓ വേണ്ട, ഞാൻ തന്നെ ഒരു മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ആക്ട് ചെയ്യാന്നൊക്കെ ചിന്തിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചു. സത്യമായിട്ടും ചിലപ്പം ചിന്തിക്കും പഠിയുണ്ടായിരുന്നു എന്ന്. എനിക്ക് 10th ക്ലാസ്സിലൂടെ തോറ്റിരുന്നെങ്കിൽ ഇതുവരെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് ഹോം മേക്കർ ആയിട്ട് വീട്ടമ്മയായിട്ടിരുന്ന് ചെയ്യാമെന്ന് ചിന്തിച്ചിരുന്നു.
0: ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, യു ആർ ഡൂയിങ് തിങ്സ് ഗുഡ്. ഏറ്റവും അടുത്ത് റിലീസ് ആവാൻ പോകുന്ന ഒരു ആൽബം ആൻഡ് ഓൾസോ ആ ആൽബത്തിന്റെ ആദ്യത്തെ ടീസർ ലോഞ്ച് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിംഗർ ഇസ് വെയിറ്റിംഗ്, തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. And here is the great news. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം സന്ദർശിക്കൂ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 400-1707.
3: കണ്ണുമട്ട് കാത്തിരുന്നിട്ടും.
4: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
5: കൽപ്പാന്ത കാലത്തോളം
4: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുണോ. കേട്ട്

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സോണോ 91.7 FM-ൽ ഇത് ഹോം ഡെലിവറി ഡേ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരു ആൽബത്തിന്റെ പുതിയതായിട്ട് റിലീസ് ആകാൻ പോകുന്ന അരികവ എന്ന ആൽബത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കുറെ നേരമായിട്ട് എനിക്ക് തോന്നുന്നു വാണി ആ ഒരു ആൽബത്തിനെ പറ്റിയിട്ടും പേഴ്സണൽ ലൈഫിനെ ഒക്കെ പറ്റി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ആഗ്രഹത്തിലോട്ട് വന്നതൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു സമയമാണ്. ഇവിടെ ഒരാള് വെറുതെ ഇരിക്കുന്നുണ്ട്, സിനിമയിലെ പാട്ടുകാരിയാണ്. പാട്ടുകാരി അപ്പൊ ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന പോരാട്ടോ. യെസ് മൈഥിലി പറയൂ.
1: ചേച്ചിയുടെ സോങ്സ് ശരിക്കും ഞാൻ സെക്കൻഡ് സോങ് ആയതുപോലെ ചേച്ചി പറഞ്ഞ പോലെ സെക്കൻഡ് സോങ് ആണ് ചെയ്യുന്നത്. എപ്പോഴും ചേച്ചിന്റെ സോങ്ങിന് നല്ലൊരു ഡെപ്ത് ഉണ്ട്. ലിറിക്സ് ആയാലും എഴുതുന്ന ലിറിക്സ് ഇസ് വെരി ഡീപ്പ്, നല്ല ഫീൽ ഉള്ള ലിറിക്സ് ആണ്. പിന്നെ അതുപോലെ അങ്കിളായാലും നല്ലോണം നല്ല കമ്പോസിഷൻ ആയിരുന്നു സോങ്ങിന്റെ. അപ്പൊ നല്ല ഫീലോടെ പാടാൻ പറ്റും. അപ്പൊ എനിക്ക് ഫീലുള്ള സോങ്സ് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഖത്തറിൽ ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ്. അപ്പൊ ഇപ്പം നാട്ടിൽ പോയതിനു ശേഷം ഷോസും പരിപാടിയൊക്കെ കുറവാ, പഠിക്കുന്നതായത് കോളേജ് ആയതുകൊണ്ട് കുറവാ. അപ്പൊ ഇങ്ങനൊക്കെ ഓരോ ചാൻസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു സോങ് കിട്ടുമ്പോൾ റെക്കോർഡ് ചെയ്യാനും ഇറ്റ്സ് വെരി എൻതൂസിയാസം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ചേച്ചി ആയാലും ഷീസ് വെരി സ്വീറ്റ്. ഇപ്പൊ ചേച്ചി തന്ന ഇൻട്രോ തന്നെ ഷീസ് വെരി സ്വീറ്റ്. അപ്പൊ ഐ എം വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ് ലോഞ്ച്. അതുപോലെ തന്നെ മധു സാറിന്റെ കൂടെയുള്ള ഡ്യുവറ്റ് സോങ് കൂടിയാണിത്. ഇതൊരു സോളോ അല്ല, അങ്കിളുടെ ഐ മീൻ സാറിന്റെ കൂടെയുള്ള ഡ്യുവറ്റ് സോങ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്ന തന്നെ ഇറ്റ്സ് വെരി വെരി ലക്കി.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു June 8th റിലീസ് ആവാൻ പോകുന്നു. യൂട്യൂബ് റിലീസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ റിലീസ് ആവാൻ പോകുന്ന അരികവ എന്ന ആൽബത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. വിൽ ബി ബാക്ക് വെരി സൂൺ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഞാൻ ആസഫ് അലി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
4: Vayaneyude Mahotsavamai, 35th Doha International Book Fair. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Home delivery.

അരികിവ എന്ന ആൽബത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിംഗർ കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ആ പാട്ട് പാടിപ്പിക്കാതെ നമ്മൾ വിടുന്ന മോശമാണ്, മൊത്തം പാടണ്ട. ബട്ട് സ്റ്റിൽ കുറച്ച് പോർഷൻ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോർ ദ ലിസ്ണേഴ്സ് ആ ഒരു വൈബ് എന്നറിയാം.

0: അമേസിംഗ് അമേസിംഗ്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ലിറിക്സില്.
1: വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ വാണിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് കൂടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് വാണി,
2: ആക്ട് ചെയ്തത് അജൂബ്ഷയാണ്. പെയ്തൊഴിയാതെ സീരിയലിൽ ഇപ്പം ഹീറോ ആയിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മളുടെ ഇർഷാദ്, ഇർഷാദാണ് ക്യാമറ ചെയ്തിരുന്നത്. റേഡിയോ സുനയിൽ തന്നെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഇർഷാദാണ്. ഇർഷാദ് തന്നെയാണ് ക്യാമറ ആൻഡ് എഡിറ്റിംഗ്. വേറെ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടില്ല. രാജീവ് പിന്നെ ഇതിനകത്ത് സബായിട്ട് ചെയ്തിരുന്ന എന്റെ ഹസ്ബൻഡ് ചെയ്തിരുന്നു, സുമിത് നായർ, രാജീവ് ആനന്ദ്, പിന്നെ നിസാർ അബ്ദുള്ള, പിന്നെ എന്റെ കൂട്ടുകാരി ദേവു എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന.
0: സോ രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ഓൾസോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് രണ്ടുപേരെയും തേടി എത്തട്ടെ എന്ന് പറയുന്നു. ആൻഡ് വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് വൺസ് അഗൈൻ. സോ താങ്ക് യു ഫോർ ജോയിനിങ്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലും അതേപോലെ തന്നെ ഈ സോങ് ഒക്കെ ഒഫീഷ്യലി റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺഎയറിലൂടെയൊക്കെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ,
1: താങ്ക് യു വെരി മച്ച് മൈഥിലി ആൻഡ് വാണി. നമ്മളുടെ ലൈഫിൽ എല്ലാ ഡ്രീംസും തന്നെ നമുക്ക് സാധിക്കാൻ ഇതേപോലുള്ള ഓരോ ചെറിയ ചെറിയ ഇൻസ്പിറേഷൻസ് തന്നെയാണ്. ആൻഡ് ഫ്രം ദിസ് ആൽബം മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാനായിട്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വേർ യു ഹാവ് പേവ്ഡ് ദ വേ വാണി. താങ്ക് യു ഫോർ ജോയിനിങ്. ദിസ് ഇസ് ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
5: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
6: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
4: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate, anytime snacks time.
5: And
4: Grand Mall Hypermarket,
7: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
8: Hi, Nan Indrans.
9: You are listening to
8: Radio Suno 91.7, Qatar's priyapetta radio station.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപ് ആണ് കൂടെയുള്ളത്. വിശേഷങ്ങളൊക്കെ ഒരുപാട് നമ്മളിത് ഇന്ന് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി എനർജി ഭയങ്കരമായിട്ട് പ്രിസർവ് ചെയ്യേണ്ട ഒരു വീക്കാണ്. നമുക്ക് ഫെസ്റ്റിവ് സീസൺ വരുന്നു, അതേപോലെ ഷോപ്പിംഗ്, ഫ്രണ്ട്സിനെ കാണണം, റിലേറ്റീവ്സിനെ കാണണം, എല്ലാം കൂടെ നല്ല തിരക്കായിരിക്കും. അതിന്റെ ഇടയിൽ ആരോഗ്യം നോക്കാനായിട്ട് മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, ബോഡിക്കത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പുറത്തോട്ടൊക്കെ പോകുന്നെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ഇനി ഇപ്പൊ നമ്മൾ മേടിക്കാനും അധികം യൂസ് ചെയ്യാനും ജനറലി നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമുക്കത് ഓൺ എ ഡെയിലി ബേസിസ് ശീലമായിട്ടില്ല, ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമെങ്കിലും, സ്പെഷ്യലി സമ്മർ സീസൺ വരാൻ പോകുമ്പോൾ, ആ ഒരു ടൈമിൽ പ്രപ്പായിട്ട് നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് വിൽ ഓൾവേസ് ബി ഗുഡ് ഫോർ ആർ ഹെൽത്ത്. നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇന്നേ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് എ ബിറ്റ് ഏർലി ഉറപ്പിച്ചുകൊണ്ട്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. അപ്പോൾ സി ഓൾ ടുമോറോ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol safety-yum 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഹോം ഡെലിവറി.

0: Qatar's happiness frequency.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
5: മഴപാടും കുളിരായി
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast. Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: Mandi, Magbi, Magfoon, Magkutudangi, Mandiyude authentic rujiyariyam.
1: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാംഗിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും. സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ചെന്നൈ
1: പുണ്യവചനങ്ങളിലൂടെ ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടി

0: 91.7 FM.
1: Katos Happiness Frequency.
2: Merhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 AM മുതൽ രാത്രി 10 AM വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 AM മുതൽ രാത്രി 10 AM വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
6: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഫ്രഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രഡ്മാ Wholesale Market at Salva Road.
1: Golden, flaky, irresistible. Snacks croissant from Cubic. Baked to perfection, filled with delicious chocolate. Anytime, snacks time.
4: And
1: Grand Mall Hypermarket.
0: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village. Or shop online ajwa.qa.
5: Super hit.
6: Music extravaganza.
7: Suno Super

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏട്ടങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612 3.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും ടെക് വിശേഷങ്ങളൊക്കെ കേട്ടാൽ എങ്ങനെയുണ്ടാവും? യെസ്, അതിന്റെ ടൈം ആയിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ ടെക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഹഫീസ് ആണ്, നിങ്ങളുടെ ടെക് ബഡി. അപ്പൊ എങ്ങനാ, നമ്മളങ്ങോട്ട് തുടങ്ങല്ലേ? റീസെന്റ്ലി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത എല്ലാ ആളുകളുടെയും ഒരു റാൻഡം സെൽഫി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇൻബോക്സിലോട്ട് പോയിട്ടുണ്ടാവും. അവരുടെ റിയാക്ഷൻസ് വന്നപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്തിപ്പ ഈ സംഭവം എന്ന്. പറഞ്ഞു വന്നത് വേറൊന്നിന്റെയും കാര്യമല്ല, ഇൻസ്റ്റഗ്രാമിന്റെ ഇൻസ്റ്റന്റിന്റെ കാര്യമാണ്. ഇൻസ്റ്റന്റ് നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതാണ്, പക്ഷേ കുറച്ചധികം ആളുകൾക്ക് ഇങ്ങനെ പണി കിട്ടുന്നുണ്ട്, റാൻഡം സെൽഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. മറ്റേ റീസെന്റ്ലി ലോഞ്ച് ചെയ്ത ഒരു ഫീച്ചറാണിത്. ബേസിക്കലി സ്നാപ്ചാറ്റ് പോലെ തന്നെ മൊമെന്റിൽ തന്നെ നമുക്ക് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻബോക്സിന്റെ ബോട്ടം റൈറ്റ് സൈഡിലെ ഒരു സ്മോൾ ഫോട്ടോ സ്റ്റാക്ക് കാണാൻ പറ്റും. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്യാമറയും ഓപ്പൺ ആവും. പക്ഷേ ഇവിടെയാണ് ചെറുതായിട്ടൊരു ട്രാപ്പ് വരുന്നത്. നമ്മൾ അറിയാണ്ട് കൈതട്ടിയും കാണാൻ ഫോട്ടോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ആയി പോകും. അതിന് പകരം നമുക്കത് ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. ആ ഒരു സെറ്റിംഗ്സിൽ പോവുക, കോണ്ടന്റ് പ്രിഫറൻസ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൽ നമുക്ക് ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻ ഇൻബോക്സ് ഒന്ന് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റന്റ് കാണില്ല നമ്മുടെ ഇൻബോക്സിൽ. ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ. ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ സെറ്റിംഗ്സിൽ പോവുക, കോണ്ടന്റ് പ്രിഫറൻസ് സെറ്റ് ചെയ്യുക, അതിൽ ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻ ഇൻബോക്സ് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ

യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇൻസ്റ്റൻസ് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഡിസപ്പിയർ ആവും. സ്ക്രീൻഷോട്ട്സും സ്ക്രീൻ റെക്കോർഡിംഗ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻസ്റ്റഗ്രാം തന്നെ ഇത് സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഓണസ്റ്റ്ലി ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണ്. റിയൽ മൊമെന്റ്സ് ഒക്കെ ഇൻസ്റ്റന്റ്ലി നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ. എന്താണെങ്കിലും ടെക് അപ്ഡേറ്റ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന സമയമാണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. പക്ഷേ ഇവിടുത്തെ പാട്ടുകൾ കേട്ട വെയിറ്റിംഗ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രാറ്റ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
1: Golden, flaky, irresistible snacks Quasso from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
1: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

പുതിയ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പറയുന്നു ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ 5 GB മാത്രമേ കിട്ടത്തുള്ളൂ. ഇത്രയും നാൾ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് ടു റേഡിയസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാനിത് ടെക് ടോക്കിന്റെ ടൈം. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജിന്റെ കാര്യമാണ്. ജിമെയിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് 15 GB ഫ്രീ സ്റ്റോറേജ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഗൂഗിൾ ഒരു പുതിയ എക്സ്പെരിമെന്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെലക്ടഡ് റീജിയൻസിൽ പുതിയ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ആണ് യൂസേഴ്സിന് കാണിക്കുന്നത്. അതായത് ഫോൺ നമ്പർ ആഡ് ചെയ്താൽ ഫുൾ 15 GB സ്റ്റോറേജ് കിട്ടും, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 GB മാത്രം. ബേസിക്കലി നമ്പർ തരുവാണെങ്കിൽ സ്റ്റോറേജ് തരാം, ആ ഒരു വൈബാണ് ഇപ്പൊ പിടിച്ചിട്ടുള്ളത്. ഗൂഗിൾ പറയുന്നൊരു കാര്യം, ഇത് സ്പാം അക്കൗണ്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ലോജിക്കലി തിങ്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു വെരിഫിക്കേഷൻസ് വരുമ്പം ഫേക്ക് അക്കൗണ്ട്സ് കുറയും, സ്പാം കൺട്രോൾ ചെയ്യാം, അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ ഈസി ആവും. പിന്നെ നമുക്കറിയാം ഗൂഗിൾ ഒരുപാട് നാളുകളായിട്ട് ഫോൺ വെരിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റോറേജിനെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതൊരു ഫസ്റ്റ് ടൈമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജിമെയിൽ യൂസേഴ്സ് പാനിക് ആവേണ്ട. കറന്റ്ലി പുതിയ അക്കൗണ്ട്സ് യൂസേഴ്സിന് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്. എക്സാക്ട് കൺട്രി ഗൂഗിൾ റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ റിപ്പോർട്ട്സുകൾ പറയുന്ന ഒരു കാര്യം, ഓൾമോസ്റ്റ് എല്ലാ റീജിയൻസിലും ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. മോസ്റ്റ്ലി ഇപ്പം ആഫ്രിക്കൻ റീജിയൻസിലാണ് ഇപ്പൊ റോൾ ഔട്ട് ആയിട്ടുള്ളത്. സോ ഫ്യൂച്ചറിൽ വേൾഡ് വൈഡ് ആവുമോ, ഇന്ത്യയിലും ഗൾഫിലും വരുമോ എന്നൊക്കെ അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് എന്നൊക്കെ. പക്ഷെ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ടെക് കമ്പനീസ് ഒക്കെ സ്ലോലി നമ്മളെ ഒരുപാട് വെരിഫൈഡ് ആയിട്ടുള്ള എക്കോ സിസ്റ്റത്തിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനി എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം, 15 GB വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൊടുക്കുവോ അതല്ല പ്രൈവസി ചൂസ് ചെയ്യോ, 5 GB മതിയെന്ന് വെക്കോ, എന്താണ് അഭിപ്രായം? എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോ? തൽക്കാലം ഇവിടെ പാട്ട് കേൾക്കട്ടെ. വെയിറ്റിംഗ് പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: ചേട്ടാ, ഇവിടെ നട്സ് ഉണ്ടോ?
6: പിന്നെ ബ്രാഡ് മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
5: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
6: ഹെൽത്തി ഹെൽത്തി എടാ, ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
7: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്. രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
8: ഇത് നമ്മ ടൈം.
7: കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
9: That is home.
10: Rupa Varna, Mali Mali Kaane.
11: Distributed by Fars Film.

Techie Talk. ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്, ടീച്ചേഴ്സ് ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നു, സ്റ്റുഡൻസ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ട് നമ്മുടെ ചാറ്റ് ജിപിടി യൂസ് ചെയ്യുന്നു. പക്ഷെ ഇനി സീൻ വേറെ ലെവലാവുമെന്നാണ് നമ്മുടെ ഗൂഗിൾ പറയുന്നത്. ഗൂഗിളിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമ്മൾ നേരെ അതിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഇത് ടെക് ടോക്കിന്റെ ടൈം. കൂടെ ഉള്ളത് ഹഫീസ് ആണേ. AI ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് ഒരുപാട് നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യാനല്ല, ടീച്ചേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനാണ് ശരിക്കും AI വന്നിട്ടുള്ളത്. ഗൂഗിൾ ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഹ്യൂജ് AI എഡ്യൂക്കേഷൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്, അതും ഒരുപാട് ആളുകളുടെ കൊലാബ്സും സപ്പോർട്ടും വെച്ചിട്ട്. ലണ്ടനിൽ റീസെന്റ് നടന്നിട്ടുള്ള എഡ്യൂക്കേഷൻ വേൾഡ് ഫോറമിലാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു സ്പെഷ്യൽ AI ട്രെയിനിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ AI എഡ്യൂക്കേറ്റർ സീരീസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ടീച്ചേഴ്സിനെ AI യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അസൈൻമെന്റ്സ് റെഡി ആക്കാൻ, ലെസൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിനെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് AI എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിൽ മഹാരാഷ്ട്ര, ആസാം, പഞ്ചാബ് പോലെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും റൈറ്റ് നോ 6 ഇന്ത്യൻ ലാംഗ്വേജസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ കേട്ട സമയത്ത്, അറിഞ്ഞ സമയത്ത് എന്റെ മനസ്സിലോട്ട് വന്നൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ AI ഒന്നും വന്നില്ലല്ലോ എന്നാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് തെറ്റിക്കഴിഞ്ഞാൽ ജെമിനായി റോങ് ആൻസർ തന്നതാണെന്ന് നമുക്ക് മിസ്സിനടിക്കല് പറയാലോ. ഇനി എന്താണെങ്കിലും ഫ്യൂച്ചറിൽ ക്ലാസ് റൂമിൽ ടീച്ചർ മാത്രമായിരിക്കത്തില്ല, ഒരു AI അസിസ്റ്റന്റും എന്താണെങ്കിലും ഉണ്ടാവും. അപ്പൊ നൈസ് ആയിട്ട് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോക്കോ. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഓൺ ദ വേ ആണ്. സ്റ്റേ ട്യൂൺഡ് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
5: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
4: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
6: ലുലു, where the world comes to shop.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
9: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ചെന്നൈ ബീറ്റ്സ്.
11: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
12: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

നമ്മുടെ ഇൻസ്റ്റഗ്രാം റീസെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം, ഇൻസ്റ്റഗ്രാം ഇപ്പൊ എല്ലായിടത്തും സിനിമാറ്റിക് ആയി, ആനിമേ വേർഷൻസ് ആയി, മിനിയേച്ചർ ടോയ് വേർഷൻസ് ആയി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരെ ഹോളിവുഡ് പോസ്റ്റർ വൈബായി മാറുന്ന കാഴ്ചയാണ്. നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി ആണ് അല്ലേ. ബാക്ക് ടു മൈ ഷോ, ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റയില് ഇപ്പൊ എല്ലാവരും സിനിമാറ്റിക് മോഡ് പിടിച്ചിരിക്കുകയാണെന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഓപ്പൺ എഐയുടെ ലേറ്റസ്റ്റ് എഐ ഇമേജ് ഫീച്ചർ നമ്മുടെ ഇന്ത്യയിൽ ലിറ്ററലി എക്സ്പ്ലോർഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം April 2026 ലോഞ്ച് ചെയ്തതാണ്. അതിനുശേഷം ഇന്ത്യയിൽ മാത്രം യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തത് 1 ബില്യൺ എഐ ഇമേജസ് ആണ്. അതായത് 1 ബില്യൺ പ്ലസ് എഐ ജനറേറ്റഡ് ഇമേജസ് ആണ് ഇന്ത്യയിൽ മാത്രം ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഈ ഒരു സ്കെയിൽ കണ്ടിട്ട് നമ്മുടെ ഓപ്പൺ എഐയുടെ സിഇഒ ആയിട്ടുള്ള സാം ആൾട്ട്മാൻ തന്നെ എക്സിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കറിയാം ഇത് ജസ്റ്റ് നോർമൽ എഡിറ്റിംഗ് അല്ല, ഫ്യൂ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഐ ഫുൾ സിനിമാറ്റിക് വിഷ്വൽസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാറ്റിക് പോർട്രേറ്റ് ആണ്. വാം ലൈറ്റ്നിങ്, സോഫ്റ്റ് ഗോൾഡൻ വൈബ്, ഫുൾ സെലിബ്രിറ്റി ഫീൽ ആയിട്ടുള്ള ആ ഒരു പിക്ചർ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ മിനി മീ ആണ്, നമ്മുടെ ടൈനി ആനിമേറ്റഡ് വേർഷൻസ്. കോഫി മഗ്ഗിൽ ഇരിക്കുന്നതും ലാപ്ടോപ്പിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതും റൂമിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നടക്കുന്നതും. അപ്പൊ നിങ്ങൾ ഇതുവരെ ആ ഒരു സിനിമാറ്റിക് പോർട്രേറ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടെക് ടിപ്പിന്റെ ടൈം ആയിട്ടുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാൻ പോവാണ്. ചാറ്റ് ജി പി ടി എടുക്കുക, നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ക്രിയേറ്റീവ് വാം ടോണ്ട് സിനിമാറ്റിക് പോർട്രേറ്റ്, അതിന്റെ കൂടെ വിത്ത് ഗോൾഡൻ ഹെയർ, ലൈറ്റ്നിങ് ആൻഡ് എഡിറ്റോറിയൽ സ്റ്റൈൽ എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. തൽക്കാലം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നത്തെ ടെക് ടോക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നൈസ് ആയിട്ട് സ്കൂട്ട് ആവുന്ന സമയമായി. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക. സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ദീസ് ഈസ് അർജെ ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ചുരീസ് ടെക് ടോക്കിൽ നിന്ന്. അപ്പൊ നെക്സ്റ്റ് സാറ്റർഡേ വീണ്ടും ഒരുപാട് ടെക് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗായ്സ്.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
3: ലുലു, where the world comes to shop.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Adi, in a birthday celebration and the cello in day.
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹായ്, ഞാൻ ഹണി റോസ്.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.3.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
3: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
6: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate anytime, snacks time.
7: And
6: Grand Mall Hypermarket,
8: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
9: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
10: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
9: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
11: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
9: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
11: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
9: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
12: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: Katharinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: Mandi, Madbi, Madfoon, Madkoot thudangi Mandi yude authentic ruchi ariyam.
1: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
3: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
4: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
3: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
5: ലുലു, where the world comes to shop. You are listening to
6: Radio Sino 91.7 FM, Qatar's favorite radio station.
7: Favorite radio station.
8: Rhythm of life.
9: Bob Clearmountain meets with attitude. Funky drums from hell.
10: Sign up at the

0: മണം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ, അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: ചേട്ടാ, ഇവിടെ നട്സ് ഉണ്ടോ?
3: പിന്നെ ബ്രാഡ് മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
1: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
3: ഹെൽത്തി ഹെൽത്തി എടാ, ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
4: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
7: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
8: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
9: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
10: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime snacks time.
11: And
10: Grand Mall Hypermarket,
12: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
13: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള്ള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Hi, this is Sushin Shyam.
3: You are listening to Radio Suno
2: 91.7.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
2: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
5: And
2: Grand Mall Hypermarket,
6: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
7: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
8: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
7: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
9: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
7: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
8: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
7: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: Turn up the vibe. It's finally weekend. അല്ലെങ്കിലും weekend plus music is always the poly mode on. അല്ലേ? അതാണ്. സോ വീക്കെൻഡ് കളവാക്കാൻ നിങ്ങൾ സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ടോപ്പ് ടെൻ തുടങ്ങുന്ന ടൈം ആയിട്ടുണ്ട്. ഫ്രം ചാറ്റ് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. കുറച്ചധികം ബ്യൂട്ടിഫുൾ ആൻഡ് കുറച്ചധികം കിടുക്കൻ പാട്ടുകളുമായിട്ട് ഇന്നത്തെ പ്ലേലിസ്റ്റ് ഇസ് ഓൾ സെറ്റ് ഫോർ യു ഗൈസ്. സോ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ടുഡേയ്സ് ടോപ്പ് ടെൻ വിത്ത് മീ ചിച്ചു. നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നമ്മളെയൊക്കെ ചിരിപ്പിച്ച ചില വാർത്തകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അത് വളരെ ഡിഫറെന്റ് ആയിരുന്നിരിക്കും, എങ്കിലും പുറത്തു നിന്ന് കാണുന്ന അല്ലെങ്കിൽ പുറത്തു നിന്ന് കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളൊക്കെ ചിരിച്ച വാർത്തയായിരുന്നു പപ്പടത്തിനടി, കറിക്കടി, ഗ്രേവിക്കടി, ചിക്കൻ പീസ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടി, ലൈക്ക് ലേസിനടി, അങ്ങനെ പല തരത്തിലുള്ള വഴക്കുകൾ. സോ ഇങ്ങനെയുള്ള കുറച്ച് അടികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു അടിപ്പടം തിയേറ്ററിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു, ഹിറ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, വിച്ച് ഈസ് അതിരടി. അപ്പൊ ഞാൻ എടുത്തു അതിരടി മൂലം തന്നെ കിടുക്കൻ പാട്ട് കേട്ട് തന്നെ ഇന്നത്തെ ഷോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വൈബ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അതിരടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒഫ്കോഴ്സ് ഇത് കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. കുറേ കാര്യങ്ങൾ ഇൻ ദ സെൻസ് ഒരു പക്ഷേ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു യൂത്ത്ഫുൾ വൈബിൽ കാണാൻ പറ്റുന്നൊരു പടമാണ്. ക്യാമ്പസ് ലൈഫും അവിടെയുള്ള പിള്ളേർ സെറ്റിൻ്റെ കുറച്ച് വാശികളും കാര്യങ്ങളും അങ്ങനെ കുറേയധികം ഇൻസിഡൻസും നമ്മൾക്ക് കുറച്ച് സൗഹൃദങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് രസമായിട്ട് പറഞ്ഞു പോയിട്ടുള്ള സിനിമയിലെ ഒരു ഒരു കിടുക്കൻ പാട്ട് അങ്ങോട്ട് കേട്ടാലോ. മൈക്ക് ചെക്ക് 1 2 3 വരുന്നത് മൈക്ക് ചെക്ക് പാട്ടാണ്, ഫ്രം ദ മൂവി അതിരടി. ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത, ഈ പാട്ട് എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും ദി സുഹൈൽ കോയയാണ് എന്നുള്ളതാണ്. ആളൊരു ലിറിസിസ്റ്റ് ആയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് അറിയുന്നത്, പക്ഷേ ആളെ നമ്മളൊരു പാട്ടുകാരനായിട്ട് കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. കിടുക്കൻ പാട്ട് ഇസ് കമ്മിങ്, അല്ലെങ്കിൽ അതിരടിയിലെ പാട്ടുകളൊക്കെ വെറൈറ്റി ആണ് കേട്ടോ. ഇഫ് യു നോ യു നോ, IYK ശേഷം റിലീസായ പാട്ടാണ് മൈക്ക് ചെക്ക്. ദേ മൈക്ക് ചെക്ക് വരുന്നു, വൈബ് ചെക്ക് ചെയ്ത് നമുക്ക് പാട്ടങ്ങോട്ട് തുടങ്ങാം. കൂട്ടത്തിൽ ടോപ്പ് ടെനും ഇവിടെ തുടങ്ങുകയാണ്. വിത്ത് മീ ചിച്ചു, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ, മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
2: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: It's time for Top 10.
1: ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന പാട്ടുകളില് ഓക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ കൊള്ളാലോ ഈ ഒരു പാട്ട് എന്നൊരു ഫീല് നമുക്ക് തരുന്ന ഒരു മ്യൂസിക് കമ്പോസർ, ആളുടെ രണ്ട് സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് നമ്മളിത് ഇനി കേൾക്കാൻ പോകുന്നത്. ഈ റീസെന്റ് ആയിട്ട് കേട്ടിട്ട് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാവാം ഇത്. അതിനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. ബാക്ക് ടു ടോപ് 10 ആൻഡ് യു ആർ ലിസണിങ് ടു റേഡിയോ സുനോ. മധുവിധു സിനിമയിലെ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശരിക്കും മധുവിധു സിനിമയുടെ പ്രത്യേകത ഈ ഒരു സിനിമ ലൈക്ക് വിഷ്വൽ ട്രീറ്റ്മെന്റ് ആയിരുന്ന കൂട്ടത്തിൽ മ്യൂസിക്കലിയും ഒരു ഒരു ഒരു ട്രീറ്റ് ആയിരുന്നു. ബിക്കോസ് കുറച്ചധികം പാട്ടുകളും ഒക്കെ ആയിട്ട് രസമായിട്ടാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോയത്. അപ്പൊ ഈ പാട്ടുകളുടെയൊക്കെ ഒരു ഏകദേശ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വേറെ ആരുമല്ല മ്യൂസിക് ഡയറക്ടർ വൺ ആൻഡ് ഒൺലി ഹിഷാം അബ്ദുൾ വഹാബ് ആണെന്നുള്ളത്. യെസ്, ഹിഷാം ബ്രോയുടെ മ്യൂസിക്കലിൽ ഈ റീസെന്റ് ആയിട്ട് കേട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് മധുവിധുവിലെ ഓരോ പാട്ടുകളും. പിന്നെ മാത്രമല്ല ഹിഷാം ഒരു പാട്ടുകാരൻ കൂടെ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ആ ഒരു വൈബ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലെ രണ്ട് പാട്ടുകൾ ഈ റീസെൻ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലൊന്ന് ഒരു കല്യാണ മോഡിൽ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ് പുത്തൻ പെണ്ണെ മണവാട്ടി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും ഫെജോ ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് കുറേ വൈബുള്ള പാട്ടുകളെടുത്ത് നോക്കുമ്പോൾ ഫെജോനെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഹീ ഈസ് ദെയർ എവറി വെയർ. സോ ഫെജോ കളറാക്കിയ അത് കിടുക്കൻ പാട്ട് ദേ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു പാട്ട് ഹിഷാം ബ്രോ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാട്ടുകാരനാണ് വിനീത് ശ്രീനിവാസൻ. ആളെയും നമ്മൾ ഈ ഒരു സിനിമയിൽ കണ്ടു, അതും രസമുള്ളൊരു പാട്ടുമായിട്ട്. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് അദ്രിജോ ആണ്. ആള് അറിയാലോ റീൽസ് ഒക്കെ ചെയ്ത് ലൈക്ക് ആളൊരു ഇൻഫ്ലുവൻസർ ആണ്. ആളുടെ പാട്ടുകളൊക്കെ ഓൾറെഡി പണ്ടേ ട്രെൻഡിങ് ആണ്. ഇപ്പൊ സിനിമയിലും കുറച്ച് പാട്ടുകളൊക്കെ എഴുതി വൈബായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. സോ അദ്രിജോ എഴുതി ഇതുപോലെ വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് ദേ നമ്മൾ കേൾക്കാൻ പോവാണ്. ഈ സിനിമയിലെ കട്ടിലിന് വലിയൊരു പ്രാധാന്യമുണ്ട്, സ്ഥാനമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറത്തിൽ കട്ടിൽ എന്നുള്ളൊരു പാട്ടാണ് ദേ വരുന്നത്. കൊള്ളാട്ടോ, രസമുള്ള പാട്ടാണ്, വൈബുള്ള പാട്ടാണ്. അപ്പോ വീക്കെൻഡില് മധുവിധ മൂവിയിലെ രണ്ട് പാട്ടുകൾ ദേ വരുന്നുണ്ട് ഇന്നത്തെ ടോപ് 10 9th ആൻഡ് 8th ട്രാക്സ് ആയിട്ട്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 9.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: Distributed by Fars Film.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are

0: Listening to Radio Suno 91.7 FM.
1: Qatar's happiness frequency. It's time for Top 10.
2: കഴിഞ്ഞ ഒരാഴ്ചയിൽ പല പ്ലേലിസ്റ്റുകൾക്കും തീയിട്ട ഒരു ഐറ്റം ആണത്. ഇനി ടോപ്പ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത് ദിസ് ഈസ് റേഡിയോ സുനോ ചിച്ചാണ് ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് നമ്മൾ വീക്കിൻ്റെ വൈബാക്കി കളറാക്കി സെറ്റാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് ഓർമ്മ വന്നിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ ഒരാഴ്ച പ്ലേലിസ്റ്റുകളിലൊക്കെ ഇടം പിടിച്ചൊരു പാട്ടും സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ഈ ഒരു പാട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ തപ്പിപ്പോയിട്ടുണ്ടാവും. ഇത് ഏത് പാട്ട് ഇത് എന്നുള്ളത്. DC മൂവിയിലെ പാട്ടാണ്. ആക്ച്വലി ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്, നമ്മുടെ ലോകേഷ് കനകരാജ്, LCU ലോകേഷ് കനകരാജ് യൂണിവേഴ്സിൽ നിന്നും ആളൊരു ഡയറക്ടറുടെ കുപ്പായി എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ആക്ടറായിട്ട്, ഒരു നായകനായിട്ട് ഒരു സിനിമയിൽ വരികയാണ്. സോ ലോകേഷിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു നായക വെഞ്ചറാണ് ഈ ഒരു മൂവി, DC എന്നുള്ള മൂവി. ലോകേഷും വാമിക ഗബിയാണ് ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ഇവർ രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആണ്. ബിക്കോസ് ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സിനിമയിലെ രാഗ ഓഫ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്, അനിരുദ്ധിൻ്റെ മ്യൂസിക്കലാണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അനി ബ്രോ ഒരു ഒരു മൂവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോകും. അത് തന്നെ ഈ ഒരു സിനിമയിലും ഈ ഒരു പാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. സോ റൈറ്റ് നൗ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. കൂട്ടത്തിൽ ഒരുപാട് പേരൊക്കെ പറയുന്ന കേട്ട് പല പാട്ടുകളിൽ നിന്നും ഇൻസ്പയർഡ് ആണ് ഈ ഒരു പാട്ട് എന്നുള്ളത്. പക്ഷേ രാഗ ഓഫ് റിവെഞ്ച് ഈസ് ലൈക്ക് വേറെ ലെവൽ മാസ്റ്റർ പീസ് ഐറ്റമാണ്. ലിറ്ററലി ഇത് ഫയർ ആണിത്. സോ അവർക്ക് എടുക്കുന്ന പാട്ടാണിത്. ഇനി ടോപ്പ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത് വിത്ത് നീച്ചു കേട്ട്.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
3: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
3: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate anytime snacks time.
5: And
3: Grand Mall Hypermarket,
6: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
7: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
8: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: ഇറ്റ്സ് ടൈം ഫോർ ടോപ്പ് 10.
10: റീയൂണിയനുകൾ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നാണ്. അങ്ങനെ റീസെന്റ് ആണ് നമ്മൾ സിനിമകളിലൊക്കെ പല റീയൂണിയനുകളും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ ഇതും ആഫ്റ്റർ 25 long years ഒരു റീയൂണിയൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമയിലെ പാട്ട് ദേ ഇപ്പോൾ രസമുള്ള വൈബുള്ള ട്രെൻഡായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു കിടുക്കൻ പാട്ടാണത്. ബാക്ക് ടു ടോപ് 10 ചിച്ചാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത്. മൂവിയുടെ പേര് ബ്ലാസ്റ്റ് എന്നാണ്. ഇവരെന്ന മെയ് ലാസ്റ്റ് വീക്കിലേക്കാണ് മൂവി റിലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവി, ഡയറക്റ്റഡ് ബൈ സുഭാഷ് കെ രാജ്. ആളുടെ ഡെബ്യൂ മൂവിയാണ് കേട്ടോ ഇത്. ആക്ഷൻ കിങ് ദ വൺ ആൻഡ് ഓൺലി അർജുൻ സാറാണ് ഈ ഒരു സിനിമയുടെ നായകൻ. കൂട്ടത്തിൽ അഭിരാമിയും പ്രീതി മുകുന്ദനും ഒക്കെയുണ്ട്. അർജുൻ സാർ ആൻഡ് അഭിരാമി കൂട്ടുകെട്ട്, ഇവരുടെ കൂട്ടുകെട്ട് നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് 25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവരെ ഒന്നിച്ചിങ്ങനെ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2000 വാനവിൽ എന്നൊരു മൂവി ഉണ്ടായി, ആ ഒരു സിനിമയിലായിരുന്നു ഇവരൊന്നിച്ച് അഭിനയിച്ചത്. ദെൻ 2025 കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ള അഗതി എന്നുള്ളൊരു മൂവിയിൽ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ലൈക്ക് ഒന്നിച്ചുള്ള ഷോട്ടുകളില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഈ ഒരു പാട്ട് ദി റേജ് എന്നുള്ളൊരു പാട്ടാണ്. ശെൻ്റെ പൊന്നോ, വേറെ ലെവൽ ട്രാക്കാണ്. ഈ ഒരു പാട്ട് സീൻ കാണുമ്പോൾ, അതിൻ്റെ ആ ഒരു കവർ പിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓക്കെ, ഒരു കിടുക്കൻ സംഭവം വെയിറ്റിംഗ് ആണ് എന്നുള്ളതാണ്. മേ ബി ഇവരൊരു ഒരു ഫാമിലി ഓഫ് ഫൈറ്റേഴ്സ് എന്നാണ് എനിക്ക് തോന്നിയത്. മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുള്ളൊരു ഫാമിലി എന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഇവർ മൂന്ന് പേര് ഇപ്പോൾ പ്രീതി ആണെങ്കിലും അതേപോലെ അബ്രാമി ആണെന്നുണ്ടെങ്കിലും അർജുൻ സാറാണെങ്കിലും ഇവരെല്ലാവരും ഒരു ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുന്ന ഒരു തംബ്നെയിലാണ് ഞാനിങ്ങനെ കണ്ടത്. അതിൽ നിന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു ഗസ്സിലേക്ക് എത്തിയത്. സോ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ത്രില്ലർ ആണ് സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും റൈറ്റ് ഓഫ് നേരെ പോകുന്നത് ദറ്റ് ആക്ഷൻ ത്രില്ലർ ട്രാക്കിലേക്കാണ്. ദ റേജ് ഇസ് കമ്മിങ് ഓൺലി ഓൺ റേഡിയോ സുനോ.
11: നമ്പർ 6.

0: It's time for Top 10.
1: Once again, Salam and back to Top 10 Weekend Vibe set. ഒരു കിടുക്കൻ പ്ലേലിസ്റ്റ് ആണ് ഇന്നത്തെ ടോപ് ടെന്നിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയോ സുനോ. ഡേ ബൈ ഡേ നമുക്കറിയാം ഈ പാട്ടുകൾ എന്ന് പറയുന്നത് മൂവി സോങ്സ് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. അതും പല പാട്ടുകളുടെയും വിഷ്വലൈസേഷൻ കാണുമ്പോഴേക്കും എത്ര ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോറുണ്ട്. മേ ബി ഒരു സിനിമയ്ക്കുള്ള കഥ തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഉള്ള പാട്ടുകളിൽ നമ്മൾ കാണുന്നൊരു ഫീലൊക്കെ ഉണ്ട്. സോ അങ്ങനെ രണ്ട് പാട്ടുകളാണത് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് പാട്ടുകളാണ്, രണ്ട് ജോണറുള്ള പാട്ടുകളാണ്, രണ്ട് രീതിയിൽ കേൾക്കുന്ന പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് അദ്നാൻ സാമിയുടെ പാട്ടാണ്. അദ്നാൻ സാമി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു പക്ഷേ നമ്മളുടെ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയത്

0: ആ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോഴും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. സോ അതേ അദ്നൻ സ്വാമി ഇപ്പൊ പുതിയൊരു പാട്ടുമായിട്ട് വന്നിരിക്കുകയാണ്, വിച്ച് ഈസ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് എന്നാണ് ആ ഒരു പാട്ട്. ബേസിക്കലി സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ലിപ്സ്റ്റിക് വരുമ്പോഴേക്കും ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളുടെ കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് ലിപ്സ്റ്റിക് മാറുന്ന ഒരു സംഭവം, അങ്ങനത്തെ ഒരു വിഷ്വലൈസേഷൻ ആണ് പാട്ട് കാണുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ രസമായിട്ട് ആ ഒരു പാട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് ലൈക്ക് ആ ഒരു മോഡിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. യെസ്, അപ്പൊ ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. അതിന്റെ കൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു പാട്ട് പൂത്തു പൂത്തു പൂവിരിഞ്ഞു എന്നുള്ള പാട്ടാണ് ബൈ ഈച്ചു. രസമുള്ളൊരു പാട്ടാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും അറിയാതൊരു ഇഷ്ടം, അറിയാതൊരു സന്തോഷം തോന്നാറില്ലേ? അങ്ങനെ എനിക്ക് കേട്ടപ്പോഴേക്കും കൊള്ളാലോ ഈ പാട്ട്, രസമുണ്ടല്ലോ ഈ ഒരു പാട്ട് എന്ന് തോന്നിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടും. യെസ്, ഈ രണ്ട് പാട്ടുകളാണ് ഇനി ടോപ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത്. ഈ രണ്ട് പാട്ടുകളോടും കൂടിയാണ് ടോപ് ടെന്നിന്റെ സെക്കൻഡ് അവർ നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് മീ ചിച്ചു, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 5.

0: grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: ഹായ്, ഞാൻ ജലജയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: It's time for Top 10.
1: കുറേയധികം നാളുകളായിട്ട് സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ആൻഡ് ഈ ഒരു സിനിമയുടെ അടുത്ത ഭാഗം എങ്ങനെയാകും, അല്ലെങ്കിൽ എങ്ങനെ ഈ സിനിമ എവിടെ ചെന്ന് നിൽക്കും എന്നൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയ ഒരു വീക്കിന്റെ കൂടെയാണിത് എന്ന് പറയാം അല്ലെ. ബാക്ക് ടു ടോപ് 10, ചിച്ചുവാണ് ഇവിടെ കൂടെയുള്ളത്, ഓൺലി ഓൺ റേഡിയോ സുനോ. ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോ ഒരിക്കലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു ഇതൊരു തേർഡ് പാർട്ടിലേക്ക് അവർ എത്തുമെന്ന്. ബിക്കോസ് ദൃശ്യം ഫസ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആയി, ഇതേവരെ നമ്മൾക്ക് കിട്ടിയിട്ടില്ലാത്തൊരു ഒരു ഫീലായിരുന്നു ആ ഒരു സിനിമ. ദെൻ കോവിഡിൻ്റെ ഒക്കെ ആ ഒരു സീൻ കാരണം ദൃശ്യം 2 OTT പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അപ്പോഴും നമ്മൾ ഓർത്തു ദൃശ്യം അത് നമുക്കൊരു തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് എന്താ പറയുക, റിസൾട്ട് എന്ന വണ്ണം ദൃശ്യം 3 തിയേറ്ററിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. സ്പോയിലേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു ദൃശ്യം ഫാനാണ്, ദൃശ്യം യൂണിവേഴ്സിന്റെ ഫാനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂവി പോയി കാണുക. പിന്നെ ഈ ഒരു വർഷം സീക്വൽ സിനിമകളുടെ ഒരു വർഷമായിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഇറങ്ങിയ സീക്വൽ സിനിമകളൊക്കെ ട്രെൻഡിങ് ആണ്, സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ ദൃശ്യം 3 ഒരു പാട്ടാണ് നമ്മൾ ഇതിന് കേൾക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ ഒരു ദൃശ്യത്തിലെ ഔട്ടായ ആദ്യത്തെ പാട്ടാണ് ഇനി വരുമോ എന്നുള്ള പാട്ട്. ശരിക്കും ഈ ഒരു പാട്ടിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് എവുജിൻ ബ്രോ ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആൻഡ് എവുജിൻ പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്നത് ബ്രോഡാഡി മൂവിയിലെ പാട്ട് പാടിക്കൊണ്ടാണ്. അവിടെയും ലാലേട്ടനും മീനയും ഉണ്ട്. ഇവിടെ ദൃശ്യം 3 വരുമ്പോഴും ലാലേട്ടനെയും മീനയും നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരു ലാലേട്ടൻ മൂവിയിൽ തുടങ്ങി ഇപ്പോൾ ലാലേട്ടൻ എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുകയാണ് എവുജിൻ ബ്രോ. ശരിക്കും എവുജിൻ്റെ പാട്ടുകൾക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. ഇപ്പോൾ എവുജിൻ പാടിയ പാട്ടുകൾ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആനന്ദ് ശ്രീപാലിലെ പാട്ടാണ് ഏതോ യാമങ്ങളിൽ എന്നുള്ള പാട്ട്. ബ്രോഡാഡിയിലെ കാണാ കോയിൽ എന്നുള്ള പാട്ടും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. ദൃശ്യത്തിന്റെ പ്രത്യേകത സിനിമ മാത്രമല്ല, ദൃശ്യത്തിലെ പാട്ടുകളും ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. സോ ഈ ഒരു പാട്ടാണ് നമ്മളിതേ കേൾക്കാൻ പോകുന്നത്. ഇനി വരുമോ എന്നുള്ള പാട്ടാണ് ഇനി വരാനും പോകുന്നത്. ഓൺലി ഓൺ ടോപ് 10 വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Number 3.

0: It's time for Top 10.
1: ചില സമയത്ത് മൂവി ജോണേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ രസമായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ റോം കോം എന്ന് വെച്ചാൽ റൊമാൻറ്റിക് കോമഡി മൂവി ആൻഡ് ഡ്രാമ, അല്ലെങ്കിൽ എന്താ പറയുക, ത്രില്ലർ മൂവി, സൈഫൈ മൂവീസ്, അങ്ങനെ ഒരു ജോണർ കൂടിയുണ്ട്, വിച്ച് ഈസ് ജെൻസി റൊമാൻസ്. കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലേ? എനിക്കും അങ്ങനെ തോന്നി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ജെൻസി റൊമാൻസ് മൂവിയിലെ പാട്ടായാലോ. ബാക്ക് ടു ടോപ്പ് ടെൻ, ദിസ് ഈസ് റേഡിയസിനോ, ചിച്ചുവാണ് കൂടെയുള്ളത്. ജെൻസി റൊമാൻസ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത ശ്രേയ ഘോഷലിന്റെ സൗണ്ട് ആണ്. അശ്വടാ, എന്ത് വോയിസല്ലേ! ആളെ വെറുതെ അല്ല ഇന്ത്യയുടെ വാനം പാടി എന്ന് വിളിക്കുന്നത്, ബിക്കോസ് അത്രയും ഭംഗിയായിട്ടാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇനി ഒരു സിനിമയിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും സിനിമയുടെ പേര് ചാന്ദ്മേര ദിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ജെൻസി റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ജേണലാണ് ഈ ഒരു മൂവി വരുന്നത്, ബിക്കോസ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു, വിച്ച് ഈസ് സെയ്യാര. അപ്പോൾ ആ ഒരു സിനിമയിലെ പോലെ തന്നെ ഒരു പ്രണയം പറഞ്ഞു പോകുന്ന, എന്താ പറയുക, കുറച്ചും കൂടി നമ്മളുടെ ഒരു ഒരു നോർമൽ ടോക്കിൽ പറഞ്ഞ ഒരു പൈങ്കിളി മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ രസമായിട്ടാണ് സിനിമ എടുത്ത് പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഷോർട്സും ബാക്കി ഗ്ലിംസൊക്കെ കാണുമ്പോഴേക്കും തോന്നുന്നത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അനന്യ പാണ്ഡയുടെ ഒരു എന്താ പറയുക ബിഗ്ഗസ്റ്റ് കളക്ഷനോട് കൂടി ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നൊരു പ്രത്യേകതയും കൂടി ഒരു സിനിമയ്ക്കുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ട്രാക്ക് തന്നെയാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ചാന്ദ്മേര ദിൽ എന്നുള്ള തന്നെയാണ് ആ ഒരു പാട്ട് തുടങ്ങുന്നതും. രസമായിട്ട് ഫീൽ ഗുഡ് ആയിട്ട് എന്താ പറയുക ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്കും ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. യെസ്, ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഈസ് കമ്മിങ് ശ്രേയ ഘോഷലിന്റെ സൗണ്ടില്. ചിച്ചയാണ് കൂടിയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 2.

It's time for Top 10. നമുക്ക് അങ്ങനെ ടോപ്പ് ടെൻ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. വീക്കെൻഡ് വൈബ് സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കിടുക്കൻ എന്താ പറയാ, ഒരു അടിപൊളി പാട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ ടോപ്പ് ടെൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ. ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയോ സുനുവാണ്, ചിച്ചുവാണ് കൂടെയുള്ളത് വിത്ത് എ കിടുക്കൻ പ്ലേലിസ്റ്റ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പരിമളൻ കമ്പനി മൂവിയിലെ പാട്ടാണ്. ശരിക്കും ഈ ഒരു സിനിമയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ഗ്ലിംസ്, ലൈക്ക് മൂവി ഗ്ലിംസും ടീസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നപ്പോഴേക്കും രസമായിട്ട് തോന്നിയൊരു കാര്യം, ജയറാമേട്ടനും ഉർവശി ചേച്ചിയും ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഒന്നിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഇതൊരു തമിഴ് മൂവിയാണ്, ഭയങ്കര രസമായിട്ട് ഒരു ഫാമിലി ഡ്രാമ ആണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത് എന്നാണ് നമുക്ക് ആ ഒരു മൂവി ലൈക്ക് ഗ്ലിംസ് ഒക്കെ കാണുമ്പോഴേക്കും തോന്നുന്നത്. രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയായിട്ട് അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു പ്ലോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ദെൻ പാണ്ഡ്യരാജാണ് ഈ ഒരു മൂവിയുടെ ഡയറക്ടർ എന്നൊരു കാര്യം കൂടെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മുടെ സാൻഡി മാസ്റ്റർ കൊറിയോ ചെയ്ത് ആള് തന്നെ ഡാൻസ് ചെയ്തൊരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ ഈ ഒരു മ്യൂസിക് കമ്പോസർ ആള് കമ്പോസ് ചെയ്ത് പാട്ട് പാടി അല്ലെങ്കിൽ ആള് കമ്പോസ് ചെയ്ത് പാടിയ പാട്ടുകൾ എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കൊറിയോഗ്രാഫർ ആള് കൊറിയോ ചെയ്ത് ആ ഒരു പാട്ടിൽ ഡാൻസ് ചെയ്ത പാട്ടുകൾ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു പാട്ടാണിത്, രസമുള്ളൊരു പാട്ടാണ്, വാച്ച വിടാതെ എന്നുള്ള പാട്ടാണ്, വൈബുള്ള ഒരു പാട്ട്. ഒരു പക്ഷേ ഇനി അങ്ങടേക്ക് ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റീലുകളിൽ ഒരു ഹുക്ക് സ്റ്റെപ്പായിട്ട് കാണാൻ പോകുന്ന പാട്ടുകളിൽ ഒന്നാണ് ഇത്. യെസ്, ഒരു വൈബുള്ള രസമുള്ള പാട്ടാണ്. അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ഈ ഒരു പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പ് ടെന്നിലെ വൈൻഡപ്പ് ട്രാക്ക് അല്ലെങ്കിൽ നമ്പർ വൺ ട്രാക്ക്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങനെ കിടക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കൻ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. വീക്കെൻഡ് കടുവിലായിട്ട് കളറായിട്ട് പോയി എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീക്കെൻഡ് സെറ്റാക്കാം. പിന്നെ അല്ല, എല്ലാത്തിനും പ്രതീക്ഷയാണല്ലോ സാറേ മെയിൻ, അതാണ് സോ തൽക്കാലത്തേക്ക് ഞാൻ ദേ അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. നമ്പർ 1.

അല്പം വ്യത്യസ്തമാണ് കേട്ടോ. ഇന്നത്തെ ആ ഒരു പതിവ് രീതി ഞാൻ അങ്ങോട്ട് മാറ്റാം എന്നങ്ങ് വിചാരിച്ചു. സാധാരണ കഥയും നോവലും ഒക്കെ നമ്മള് വായിച്ചു പോവാറുണ്ട്, അല്ലെങ്കിൽ കേട്ടു പോവാറുണ്ട്, കഥ പറഞ്ഞു പോവാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. അതാണല്ലോ അതിന്റെ ഒരു രീതി, അതിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ചിന്തിച്ചപ്പോ ഈ വരുന്ന ദിവസങ്ങളില് നമുക്ക് വളരെ സുപരിചിതനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഒരു പക്ഷേ പഠിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ച് മനസ്സിലാക്കി അതിന് ആസ്വാദനക്കുറിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുക മോസ്റ്റ്ലി കേട്ടോ. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക്, അദ്ദേഹത്തിന്റെ രചനകളിലേക്കൊക്കെ നമ്മൾ എത്രത്തോളം തിരിച്ചു പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് ഡൗട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ കാറ്റഗറി ഒരല്പം ഡിഫറെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആശയങ്ങൾ കുറച്ചധികം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ പലതും നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ഗാഠമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ചിന്തകളിലൂടെ പോവാന്ന് ഞാനങ്ങോട് വിചാരിച്ചു. എന്തായാലും നിങ്ങൾ കൂടെ കൂടുമെന്ന് അറിയാം. ഇന്ന് അദ്ദേഹം വളരെ ഡീപ്പായിട്ട് പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ശരിക്കും ഒന്ന് തൊട്ട് തലോടി പോകുന്നുള്ളൂ. എന്തായാലും യൂഷ്വൽ എന്റെ പാറ്റേൺ ഞാനങ്ങോട് മാറ്റുന്നില്ല. ആരാണ് എഴുത്തുകാരനെന്നും എന്താണ് എഴുത്തെന്നൊക്കെ കുറച്ച് സസ്പെൻസ് ഇട്ട് അങ്ങോട്ട് വെക്കാന്ന് ഞാനങ്ങ് വിചാരിച്ചു കേട്ടോ. പാട്ടൊക്കെ കേട്ട് വന്നതിന് ശേഷം ആ എഴുത്തിലേക്കും അദ്ദേഹത്തിന്റെ എഴുത്തിലേക്കും ഒക്കെ നമുക്ക് പോവാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് പാട്ടൊക്കെ കേട്ട് വന്നതിന് ശേഷം. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: Bookmark.
1: Bookmark.
0: With RJ Nanda.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അപ്പോ ആസ് യൂഷ്വൽ രീതിയിൽ ഒരു സസ്പെൻസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. ആരാണ് എഴുത്തുകാരനെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്ത് രീതി എന്തൊക്കെയാണെന്ന് പറയാനൊക്കെ ആയിട്ട്. സോ നമുക്കിനി അധികം എന്താ പറയാ, ഒരു മുഖവരിയിലൊന്നും ആവശ്യമില്ലാതെ ആ എഴുത്തുകാരനെ വേഗം തന്നെ പരിചയപ്പെടാം. അദ്ദേഹം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് 1946 ജനിക്കുന്നത്. 25 വർഷത്തെ കോളേജ് അധ്യാപനത്തിന് ശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ മാസികയുടെ പത്രാധിപരായി ജോലി ചെയ്തു. കവിത, ലേഖനം, നാടകം, അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങൾ, തർജ്ജമകൾ എന്നീ കാറ്റഗറിയിൽ ഏകദേശം 50 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. 1989, 98, 2000, 2009, 2012 എന്നീ വർഷങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാവുകയും ചെയ്തു. മാത്രമല്ല 96 മുതൽ 2006 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായിട്ടും സേവനമനുഷ്ഠിച്ച വ്യക്തി. കോയമ്പറമ്പത്ത് സച്ചിദാനന്ദൻ അഥവാ കെ സച്ചിദാനന്ദൻ. ഇന്ന് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടല്ല, ഏതാനും കവിതകളിലൂടെയാണ് ബുക്ക്മാർക്കിന്റെ യാത്ര. സാധാരണ കഥയും നോവലും ഒക്കെ പറയുന്നൊരു കോണ്ടെക്സ്റ്റിൽ നിന്നും മാറി ഒരല്പം വ്യത്യസ്തമായി കുറച്ചൊക്കെ കവിതകളാവാം എന്ന് കരുതി തീരെ കവിതകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നല്ലാട്ടോ ബുക്ക്മാർക്കില്. പക്ഷേ കവിതകളിലേക്ക് നമ്മൾ അങ്ങനെ പോകുന്നത് വളരെ വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ചുരുക്കം ചില സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും കവിതയാവാമെന്ന് ഞാനങ്ങോട്ട് വിചാരിച്ചുട്ടോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് നമ്മളിന് കടക്കാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത ഏതാനും പ്രശസ്തമായിട്ടുള്ള കവിതകളിലേക്കാണ്. ചിലപ്പോൾ ഈ കവിതകളൊക്കെ ഞാൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പണ്ട് പഠിപ്പിച്ചത്, സ്കൂളിൽ ടീച്ചറൊക്കെ ഇരുന്ന് പറഞ്ഞു തന്ന കവിതകളൊക്കെ ഓർമ്മ വന്നേക്കാം. ഇനി അതല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചു മറന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോർഷൻ അതിന്റെ ശകലങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം എന്നുള്ളത് ഫോർ ഷുവറാണ്. പഠിച്ച കാലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിത്തത്തിലേക്കൊക്കെ നമുക്കൊന്ന് തിരികെ പോവാം കെ സച്ചിദാനന്ദന്റെ കവിതകളിലൂടെ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Thank you, Pogan. Anu Adilla. Or drama.
3: In the Kudumba. In the Surkaraji.
1: Is the genre Idanangilum? Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
0: You are

0: Bookmark. Bookmark with RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടിയുള്ളത്. സച്ചിദാനന്ദന്റെ കവിതകളിലൂടെയുള്ള യാത്രയാണിത് ഇന്നത്തെ ബുക്ക്മാർക്കിൽ. നമ്മൾ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവിക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഭയമില്ലാതെ വാക്കിന്റെ മൂർച്ച കൊണ്ട് പൊരുത്തുന്ന ഒരു കവിയായിട്ട്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് അലിവോടുകൂടി, അല്ലെങ്കിൽ ആർദ്രതയോടുകൂടി, അസൂയ നമുക്ക് തോന്നുന്ന തരത്തിൽ പ്രണയത്തെയൊക്കെ വളരെ വികാരഭരിതമായി എഴുതുന്ന ഒരു കവി. സ്നേഹത്തിന്റെ വെളിപാടുകളുള്ള വരികളാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ മിക്കതും. അങ്ങനെ ഒരു കവിതയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കാനായിട്ട് പോകുന്നത്. പ്രണയബുദ്ധൻ. ഭൂമിയിലെ ഏറ്റവും മധുരമേറിയ ചുംബനം ഏതാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കവിത തുടങ്ങുന്നത്. അതിന്റെ വരികൾ പോകുന്നത് ഇങ്ങനെയാണ്. ഭൂമിയിലേക്കും വച്ച് മധുരമേറിയ ചുംബനം ഏതാണ്? ഒരിക്കൽ നീ എന്നെ ഉത്തരം മുട്ടിച്ചു. ഉറക്കി കിടത്തിയ കുഞ്ഞിന്റെ നിറുകയിൽ അതിനെ ഉണർത്താതെ അമ്മ അർപ്പിക്കുന്ന തൂവൽ പോലുള്ള ചുംബനമാണോ എന്ന് ചോദിച്ചു തുടങ്ങുന്ന അവരുകൾ പിന്നീട് കാമുകൻ കാമുകയിലേക്കും, അതുപോലെ തന്നെ യുവസന്യാസിയിലേക്കും, കാറ്റുമരത്തിനും, ഇല കിളിക്കുഞ്ഞിനും, വെയിൽ വനത്തിനും, നിലാവ് നദിക്കും, മഴ മലയ്ക്കും, അങ്ങനെ നിരന്തരം നൽകുന്ന ഹരിത ചുംബനങ്ങളിലേക്ക് വരെ വഴിമാറുന്നുണ്ട്. ഒടുവിലെ വരികൾ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കവിത അവസാനിക്കുന്നത്, പ്രണയിനിയെ കുഞ്ഞും കാമുകിയും ഒക്കെയായിട്ട് കവി ഭാവന ചെയ്യുമ്പോഴാണ്. എന്തായാലും ഈ ഒരു കവിതയുടെ കൂടുതൽ അർത്ഥതലങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് ഇതാ കുറച്ച് പാട്ടുകൾ ഇതാ ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കവിതയിലേക്ക് തിരികെ വരാം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Bookmark. Bookmark with RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടയുള്ളത്. കെ സച്ചിദാനന്ദൻ എഴുതിയിരിക്കുന്ന പ്രണയ ബുദ്ധൻ എന്ന കവിതയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരു കവിതയിൽ സച്ചിദാനന്ദൻ പ്രണയിനെയെ കുഞ്ഞായും കാമുകിയായും ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ തന്നെ കാണുന്നത്, അതായത് കാമുകനായി കാണുന്നത്, കാറ്റായും ഇലയായും വെയിലും നിലാവും മഴയും ഒക്കെ ആയിട്ടാണ്. ഒടുവിൽ അദ്ദേഹത്തിന് പ്രണയത്തിന് വെളിപാടുണ്ടാവുന്നതായിട്ടും ജന്മങ്ങളിലൂടെ പ്രണയം സഞ്ചരിക്കുന്നതായിട്ടും ഒക്കെ പറഞ്ഞു വെക്കുന്നിടത്താണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. ഈ ഒരു കവിതയിൽ എനിക്ക് ഏറ്റവും ഭംഗിയുള്ള വരികളായിട്ട് എനിക്ക് തോന്നുന്നത് ദാ ഇനി പറയാൻ പോകുന്ന വാക്കുകളാണ്. ഇപ്പോൾ ഞാൻ ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അവസാനത്തെ മനുഷ്യ ജോഡിക്കും പ്രണയനിർവാണം ലഭിച്ചു കഴിഞ്ഞേ ഞാൻ പരമപദം പ്രാപിക്കുകയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ അവസാനത്തെ കണ്ണിക്ക് വരെ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവസാന കാലത്തോളം വരെയും പ്രണയം ഭൂമിയിൽ ഉണ്ടാവണം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടാണ് സച്ചിദാനന്ദൻ ഈ ഒരു കവിത അവസാനിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാശയത്തെയോ അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങളെയൊക്കെ വിമർശിക്കുന്ന രീതിയിൽ ഒരു എഴുത്താണ് സച്ചിദാനന്ദന്റെ ഒരു മുഖമുദ്രയായിട്ട് എപ്പോഴും പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ഭാവന, അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് അത് കാണാനും വായിക്കാനും എന്നുള്ളതാണ്. ബുക്ക്മാർക്കാണ് നന്ദൻ.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம் Bookmark.
0: Bookmark.
1: With RJ Nanda.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദന്റെ കവിതകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കവിത 1989 കവിതാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള ഇവനെ കൂടി എന്നുള്ളതാണ്. 1986 നമ്മുടെ മലയാള കവിതാ സാഹിത്യ രംഗത്തിനുണ്ടായ തീരാ നഷ്ടമാണ് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വിയോഗം. എന്തായാലും അതിനുശേഷം വൈലോപ്പള്ളി ശ്രീധര മേനോനോടുള്ള ആദര സൂചകമായിട്ടാണ് സച്ചിദാനന്ദൻ ഈ ഒരു കവിത പ്രസിദ്ധീകരിക്കുന്നത്. ആ കവിതയുടെ ആദ്യ വരികൾ പോകുന്നത് ഇങ്ങനെയാണ്: ഇവനെ കൂടി സ്വീകരിക്കുക ഹേമന്തത്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിളാനദി. ഇവനായുയർത്തുക തുമ്പിക്കൈ പഞ്ചാരിക്ക് ചെവിയാട്ടിടും മാലിൻ ചോട്ടിലെ പൂരക്കാറ്റേ. ഇവനെ ഞങ്ങൾ കോണപ്പാട്ടിന് ചോടായി കന്നിവയലിൻ നെല്ലിൻ പാലായി വീര്യമായി തെക്കൻ പാട്ടിൽ ഇവനെ നിറച്ചുതേൻ പാതിരാപ്പൂവിൽ കാക്കച്ചിറകിൽ സൂര്യോത്സവം. ശൈശവമിളനീരിൽ അറിവിൽ പച്ച കൈതപ്പൂവിൽ ആതിരാചന്ദ്രൻ മുറിവിൽ മൂർച്ച മുളങ്കാടിന്നു കുറുങ്കുഴൽ. വളരെയധികം ആലങ്കാരം.

0: Bookmark.
1: Bookmark
0: with RJ Nanda.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സച്ചിദാനന്ദൻ കവിതകളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ 1989 കവിതാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സച്ചിദാനന്ദന്റെ ഇവനെ കൂടി എന്നുള്ള കവിതയിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞു, ഇത് അദ്ദേഹം വൈലോപ്പള്ളി ശ്രീധര മേനോനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ആൻഡ് ഈ ഒരു കവിതയിൽ വൈലോപ്പള്ളിയുടെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു കവിത കൂടി അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഭാഗം പോകുന്നത് ഇങ്ങനെയാണ്. ആതിരാര

തീർന്നു മാമ്പഴക്കാലം. യെസ്, ആ അവസാന വാക്കിലുണ്ട് അതേത് കവിതയാണെന്നുള്ള കാര്യം. മാമ്പഴം എന്ന കവിതയോടൊപ്പം തന്നെ കവി നിളാനദിയോട് അപേക്ഷിക്കുകയാണ് ഹേമന്തകാലത്തെ മെലിഞ്ഞ കുളിർനീർ കൈകൾ നീട്ടി ഇവനെ കൂടി സ്വീകരിച്ചാലും എന്ന്. അതായത് വയലോപ്പള്ളി ശ്രീധര മേനോനെ കൂടി സ്വീകരിച്ചാലും എന്ന്. നേരായ വാക്കിന്റെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള വയലോപ്പള്ളി ശ്രീധര മേനോനെ അക്ഷരമുറ്റത്തേക്ക് ആനയിക്കുന്ന സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ശിഷ്യപരമ്പരയിൽപ്പെട്ട കവി. ഇവിടെ നമ്മൾ കാണുന്നത് മറ്റൊരു സച്ചിദാനന്ദനെയാണ്. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Bookmark
2: with RJ Nanda.
3: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സച്ചിദാനന്ദൻ കവിതകളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരല്പം വ്യത്യസ്തമായ യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, ഇന്ന് കേൾക്കാൻ പോകുന്ന കവിതകളിൽ ചിലതെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ടീച്ചർ പറഞ്ഞു തന്നതായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാർ ചൊല്ലിക്കേട്ടതായിട്ടോ ഒക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്ന കുറച്ച് വരികളൊക്കെ കേൾക്കാൻ സാധ്യത ഉണ്ടാവും എന്നുള്ള കാര്യം അല്ലെ. എന്തായാലും സച്ചിദാനന്ദൻ കവിതകളിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് വന്ന രണ്ട് കവിതകളുണ്ട്. ഒന്ന് മുൾച്ചെടി എന്ന് പറയുന്ന കവിതയും രണ്ട് കോഴിപ്പങ്ക് എന്ന് പറയുന്ന കവിതയും. ഇത് രണ്ടും സ്കൂളിൽ പഠിച്ചതായിട്ടോ ടീച്ചർമാർ എന്തോ ആവശ്യത്തിന് പഠിപ്പിച്ചതായിട്ടോ ആണ് എൻ്റെ ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേങ്കിലും ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ കേട്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കിയതാ ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. കാരണം ഓരോ വരികളിലേക്ക് പോകും തോറും അതിൻ്റെ മീനിങ് പണ്ട് ടീച്ചർ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു വരികളൊക്കെ കേൾക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു മെമ്മറിയൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആദ്യത്തെ കവിതയിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തേതാണ് മുൾച്ചെടി എന്ന് പറയുന്ന കവിത. മുള്ളുകളാണ് എന്റെ ഭാഷ, ചോരയിറ്റിക്കുന്ന ഒരു സ്പർശത്തിലൂടെ ഓരോ ജീവിയോടും ഞാൻ ഇവിടെയുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. അവർക്കറിയില്ല ഈ മുള്ളുകൾ ഒരിക്കൽ പൂവുകളായിരുന്നുവെന്ന്. അപൂർവമായ ജലത്തിൽ ഓരോ ബിന്ദുവിൽ നിന്നും ഞാൻ ഓരോ മുള്ളു വിരിയിക്കുന്നു. ഒരു തുമ്പിയെയും പ്രലോഭിപ്പിക്കാതെ, ഒരു പക്ഷിയും പ്രകീർത്തിക്കാതെ, ഒരു വരൾച്ചയ്ക്കും വഴങ്ങാതെ പച്ചയുടെ ഓരങ്ങളിൽ ഞാൻ മറ്റൊരു സൗന്ദര്യം സൃഷ്ടിക്കുന്നു. നിലാവിനപ്പുറം കിനാവിനിപ്പുറം കൂർത്തുമൂർത്ത ഒരു സമാന്തര ഭാഷ. ഇതിൽ വാക്കുകൾ കൊണ്ട് സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്ന വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട്. ഭാഷയുടെ രാഷ്ട്രീയമാണ് സച്ചിദാനന്ദൻ രചനകളെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഇനി മറ്റൊരു കൃതിയായിട്ടുള്ള കോഴിപ്പങ്കിനെ കുറിച്ച് പറയുമ്പോൾ ആ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ പക്ഷി കൂർമ്പൻ കൊക്കെനിക്ക് തരിൻ, എൻ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ പക്ഷി ചെമ്പിൻ പൂവെനിക്ക് തരിൻ, കുന്നിക്കൊരു കണ്ണെനിക്കു തരിൻ, എൻ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വരികള് ചെറിയ ക്ലാസ്സിൽ പണ്ടെപ്പോഴോ പഠിച്ച് മറന്നുപോയത് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. ഭാഷയ്ക്കും സാഹിത്യത്തിനപ്പുറം മലയാള സാഹിത്യത്തിന് പറഞ്ഞു വെക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സ്വന്തം കവിതകളിലൂടെ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട വ്യക്തിയാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.
1: ചെന്നൈ ബീറ്റ്സ്.

0: Sano, 91.7 FM, Qatar's favorite radio station. Bookmark.
1: Bookmark.
0: With RJ Nanda.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ടങ്ങനെ തിരികെ വരുന്ന സമയം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. മലയാളത്തിന്റെ മാധുര്യത്തെക്കുറിച്ച് മധുരമായിട്ട് എഴുതുന്ന, അല്ലെങ്കിൽ മലയാളം മലയാളിക്ക് അനുഭൂതിയാക്കി മാറ്റിയ ഒരു എഴുത്തുകാരൻ. സച്ചിദാനന്ദന്റെ കവിതകളിലൂടെയായിരുന്നു ദാ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ആയിരിക്കുമ്പോൾ തന്നെ ലോക കവിതയിലേക്ക് ഒരു തുറന്ന ചാലകം കൂടി നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. വിദേശ ഭാഷാ കവിതകൾ നമ്മുടെ മലയാളത്തിലേക്ക് ഏറ്റവും അധികം വിവർത്തനം ചെയ്ത ഒരു കവി കൂടിയാണ് ഇദ്ദേഹം. പാബ്ലോ നെരുദയും അതുപോലെ തന്നെ ഡെറക് വാൽക്കോട്ടും ഉൾപ്പെടെ പ്രശസ്തരും അപ്രശസ്തരുമായ നൂറുകണക്കിന് കവികളുടെ സൃഷ്ടികളുടെ അർത്ഥം തീരെ നഷ്ടപ്പെടാതെ സച്ചിദാനന്ദൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റി. സ്വന്തം കവിതകൾ ഇംഗ്ലീഷ് ഉൾപ്പെടെ ലോകഭാഷകൾക്ക് സമ്മാനിക്കാനും അദ്ദേഹം ഈ അവസരത്തിൽ മറന്നില്ല. സച്ചിദാനന്ദൻ എന്ന എഴുത്തുകാരന്റെ കാവ്യലോകം തുടങ്ങുന്നത് 1965 ഗാനം എന്ന ചെറു കവിതയുമായിട്ടാണ്. ഇന്ന് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കവിതകൾക്ക് എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിലെ എഴുത്തുകാരൻ തീർച്ചയായിട്ടും വിജയിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം. എന്തായാലും സച്ചിദാനന്ദന്റെ കവിതകളുടെ ഒരു ചെറിയ ആമുഖമൊക്കെ ഇവിടെ നൽകിയ സ്ഥിതിക്ക് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് എനിക്ക് വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ഒരു സമയം ആയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കഥകളും കവിതകളും വായിക്കുന്ന അതേ ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് വായിക്കേണ്ടവ തന്നെയാണ് കവിതകളും എന്നും പറയുന്ന പോലെ തന്നെ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിക്കാൻ മറക്കണ്ട സച്ചിദാനന്ദന്റെ ഓരോ കവിതകളും. ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കഥകളും കവിതകളും നോവൽ വിശേഷങ്ങളും ഒക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്തതായിരിക്കും. ഇത്രയും നേരവും കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസ്ണിംഗ് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. Qatar's favorite radio station. Radio Sun.